أصابك إن ذلك من عزم الأمور ولا تصعر

0: يعلمون فأعرض عنهم وانتظر إنهم منتظرون.
1: ജസാക്ക് അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കപൂത്ത് മുതൽ സൂറ അസജദ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ല, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം 41-64 വരെ വചനങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ലുഹൈദാൻ പാരായണം നിർവഹിച്ചത്.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മെയ് 11 തിങ്കൾ, ഹിജ്റ വർഷം 1447, ദുൽഖാദ് 23.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ സൂറത്തുൽ ഫുർഖാൻ എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുള്ള അൽ മത്രൂദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുള്ള അൽ മത്രൂത്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം അബദ്ധമുക്തമാക്കുന്നതിന് പാരായണ നിയമങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലിദഗാം ബിഗുന്നയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, അതായത് ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങൾ, അതും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് ഇത് രണ്ടക്ഷരമേ ഉള്ളൂ, റാവും ലാമോ. നൂൻസാക്കിനയ്ക്ക് ശേഷം ലാമോ റാഓ വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം, മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കണം, അക്ഷരം ഇതിലേക്ക് ചേർക്കണം, ഇദ്ഗാം ചെയ്യണം. അതിനിപ്പോൾ നമ്മൾ ഉദാഹരണം പഠിച്ചു, എന്താണ്? ഇപ്പം നമ്മൾ ഓതി പഠിച്ചു, നിയമം നമ്മൾ നേരത്തെ പഠിച്ചില്ല. സൂറത്തുൽ ഇഖ്ലാസിലെ വലം യക്കുൻ ലഹു, യക്കുൻ ലഹു എന്നത് ആ നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം, നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം. പക്ഷേ എന്ത് പാടില്ല? ഗുന്നത്ത് പാടില്ല. വലം യക്കുല്ല, വലം യക്കുല്ലഹു, യക്കുൻ നൂൻ ഉച്ചരിക്കേണ്ട, ലാം ഇരട്ടിപ്പിക്കുക ഗുന്നത്തില്ലാതെ. അതുപോലെ തന്നെ അതാണ് അതുപോലെ മില്ലദുന്ന എന്നൊക്കെ പറയുന്നത് പോലെ. തൻവീൻ്റെ മറ്റൊരു ഉദാഹരണം ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ, ഹുദൻ എന്ന് പറയേണ്ടതില്ല, ഹുദല്ലിൽ മുത്തഖീൻ. അതുപോലെ റാവും മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്നുള്ളത് മിർ റബ്ബിഹിം എന്നാണ് ഓതേണ്ടത്. തൻവീനാണെങ്കിൽ ഗഫൂറു റഹീം, ഗഫൂറു റഹീം എന്നാണ് ഓതേണ്ടത്. അപ്പോൾ ഇതിന് ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ് പറയുക, രണ്ടക്ഷരമേ ഉള്ളൂ, റാവും ലാമും മാത്രം. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ പഠിച്ചത് വലം യക്കുൽ ലഹു, യക്കുൽ ലഹു കുഫുവൻ അഹദ്. അടുത്ത സൂറത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അവിടെ നമ്മൾ പഠിച്ച നിയമം പറയാം. യദാ അബി ലഹബ് മദ്ദാണ്, മദ്ദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിൽ വന്ന് യദാ അബി ലഹബ്. പിന്നെ ഏതാ നിയമം? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. അതായത് തെൻവീനിന് ശേഷം നൂനസാക്കിനോ തെൻവീനോ ശേഷം യാ മീമ് നൂന് വാവ് യാ ഈ അക്ഷരങ്ങൾ വന്നത്, ഇവിടെ വന്നത് വാവാണ്. അപ്പോൾ ലഹ ബെ, ഒന്നുകൂടി ഓതാം.

0: ലഹബ്.
1: ലഹബ് ഹായ് പോണ്ടോ? ലഹ ഹായാണ്. ഒന്നുകൂടി.
0: തബ്ബത് യദാ അബി ലഹബി വതബ്.
1: പിന്നെ മാ അഗ്ന മദ് മുംഫസില് ഒന്നുകൂടി തന്നെ. പിന്നെ മാ അഗ്ന അൻഹു നൂനുസാക്കിനു ശേഷം ഹായാണ്, ഇൽഹാറാണ്.

അവിടെ ശ്രദ്ധിക്കേണ്ടത് സ യസ്ല, ആദ്യത്തേത് സീന് പിന്നെ സ്വാദാണ്, സ്വയസ്ല എന്ന് തോന്നും ആൾക്കാർ, സ്വയസ് രണ്ട് സ്വാദായിട്ട്, അത് ശ്രദ്ധിക്കുക. ആദ്യത്തേത് സീന് പിന്നെ സ്വ.

0: അസദ്.
1: ആദ്യത്തത് ഹായും പിന്നത്തത് ഹായാണ്. ഹ ഹ ഫീ ജീദിഹ ഹബലുൻ. ഒന്നുകൂടി ഓർത്തട്ടെ.
0: ഫീ ജീദിഹ ഹബലുൻ മിം അസദ്.
1: നമ്മൾ പഠിച്ച ഒരു നിയമം അവിടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. രണ്ടും ഒരു നിയമം തന്നെയാണ്. ഒന്ന് ഹബലുമ്മി ഇദ്ഗാം ബിഗുന്ന, അടുത്തത് മിം അസദ് അതും ഇദ്ഗാം ബിഗുന്ന. രണ്ട് ഇദ്ഗാം ബിഗുന്ന തൊട്ട് തൊട്ട് ആയിട്ട് ഉള്ള ആയത്താണ് ഇത്. ഫീ ജീദിഹ ഹബലും മിം അസദ് എന്ന അവസാനത്തെ ആയത്ത്. അപ്പോൾ പിന്നെ ആ പിന്നെ ഒന്നുകൊണ്ട് മസദ് ദാൽ അവസാനം വന്നു. ഖാഫ് ഖാ ബ ജീം ദാൽ ഇത് അവസാനം വന്നാൽ ഉച്ചരിക്കേണ്ട നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് വ്യക്തമായി ഉച്ചരിക്കണം.

0: ആ ഇനി ഒരു ചെറിയ നിയമം കൂടി പഠിക്കാം. അതൊരു ഒറ്റ അക്ഷരമേ ഉള്ളൂ, അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അതായത് നുൻസാക്കിനെ കോത്തൻവീനോ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? നുൻസാക്കിനക്ക് ശേഷം ബാ വന്നു എങ്കിൽ ആ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം, എന്നിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ഇതുപോലെ അംബിയ പോലെ അൻബിയ നൂനുസാക്കിനക്ക് ശേഷം ബാ ആണ്, അപ്പോൾ അത് അംബിയ എന്ന് ഉച്ചരിക്കണം. മീംബാഅദി ബിദംബിഹിം. ഇനി ഇഖ്ലാബ് എന്നാ പറയാം. ഇഖ്ലാബ് അലീമും ബിമാക്കാനു. തൻവീന് ശേഷം ബാ, അലിഫ് നൂനുസാക്കിനൊക്കെ തൻവീനു ശേഷം ബാ വന്നാൽ ആ നൂനെ മീമാക്കിയിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കുക. മീംബാഅദി അംബിയ. അതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുകയായിരുന്നു ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കജ്സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
3: അതിരുകൾ.
4: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ,
5: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം സൂറത്തുൽ അൻആം ആയത്ത് 149 മുതൽ 152 വരെ ഖിറാഅത്ത് ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൻആം ആയത്ത് 149 142 വചനം. പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫലാ യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിൻ്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീൻ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ നഖൈദാൻ.
6: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യരാശിക്കാകമാനം മാർഗദർശനമായി പ്രപഞ്ചനാഥനായ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് സൂറത്ത് സ്വാദ് 29 വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം ബോധ്യപ്പെടുത്തുന്നു.

0: ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിശാലികൾ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. വൽ ഖുർആനു ഹുജ്ജത്തുല്ലക ഔ അലൈക, വിശുദ്ധ ഖുർആൻ നാളെ ഓരോ മനുഷ്യനും വേണ്ടി സാക്ഷി പറയുക തന്നെ ചെയ്യും, ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ മനുഷ്യരും ഖുർആൻ പഠിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ അതിലെ ആയത്തുകളുടെ താൽപ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. ഖുർആനിക സന്ദേശം സമഗ്രവും സമ്പൂർണവുമായി ലോകസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ബൃഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഈ സംരംഭത്തിന്റെ ഭാഗമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തയ്യാറാക്കുന്ന വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദരൂപം നിങ്ങളിൽ എത്തിക്കാനുള്ള എളിയ ശ്രമമാണിത്. വിശുദ്ധ ഖുർആനിന്റെ വിവിധ ഭാഷകളിലുള്ള വിവരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിൽ മലയാള ഭാഷയിലുള്ള പ്രധാന ഗ്രന്ഥമാണ് അമാനി മൗലവി റഹിമഉല്ലയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണം. ഈ ഗ്രന്ഥത്തെ പ്രധാന അവലംബമാക്കിയാണ് ഈ ശബ്ദരൂപം തയ്യാറാക്കിയിട്ടുള്ളത്. തിരക്കുപിടിച്ച ജീവിതത്തിൽ വായന അന്യം നിന്നു പോകുന്നവർ, അനാരോഗ്യം മൂലം വായന ബുദ്ധിമുട്ടായവർ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഈ ശബ്ദരൂപം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപകാരപ്പെടും. ഈ ശബ്ദരൂപത്തിന്റെ ഘടന താഴെ പറയും വിധമാണ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ അഥവാ അധ്യായങ്ങൾ ഉണ്ട്. ഈ അധ്യായങ്ങൾ പിന്നീട് ആയത്തുകൾ അഥവാ വചനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിനു പുറമെ വിശുദ്ധ ഖുർആനിനെ 30 ഭാഗങ്ങൾ അഥവാ ജുസുകൾ ആയി തിരിച്ചിട്ടുണ്ട്. ഈ വിഭജനമെല്ലാം അള്ളാഹു പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ്. എല്ലായ്പ്പോഴും ജുസുകളുടെ തുടക്കവും ഒടുക്കവും ഒരു അധ്യായത്തിന്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ തന്നെ ആകണമെന്നില്ല. ഉദാഹരണത്തിന്, ജുസു 12 തുടങ്ങുന്നത് ഹൂദ് എന്ന അധ്യായത്തിന്റെ 6-ാമത്തെ വചനം മുതലാണ്. അവസാനിക്കുന്നത് യൂസുഫ് എന്ന അധ്യായത്തിന്റെ 52-ാം വചനത്തിലും ആണ്. നാം ഈ ശബ്ദരൂപം ജുസു അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഓരോ ജുസുവും തുടങ്ങുന്നത് ജുസുവിന്റെ നമ്പർ, അധ്യായത്തിന്റെ ക്രമനമ്പർ, അധ്യായത്തിന്റെ പേര് എന്നിവ പറഞ്ഞുകൊണ്ടാണ്. ശേഷം ജുസുയിലെ ആദ്യ വചനത്തിന്റെ ക്രമനമ്പർ വായിക്കുന്നു. തുടർന്ന് ആ വചനത്തിൽ ഉപയോഗിച്ച അറബി വാക്കുകളുടെ മലയാള അർത്ഥം വായിക്കുന്നു. ഇത് പുസ്തക രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി പഠനം ലക്ഷ്യമാക്കി ചെയ്ത ഒരു മാറ്റമാണ്. ഓരോ വാക്കിന്റെയും അർത്ഥം കേൾക്കുമ്പോൾ തന്നെ ആ അറബി വാക്കും വാക്കിന്റെ മലയാള അർത്ഥവും പരമാവധി ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. എല്ലാ ഭാഷകളിലും ഉള്ളതുപോലെ നാനാർത്ഥങ്ങൾ അറബിയിലും ഉണ്ട്. അതിനാൽ ഒരു വചനത്തിൽ ഉപയോഗിക്കുന്ന വാക്കിന് അവിടെ ഉപയോഗിക്കുന്ന അർത്ഥം കൃത്യമായി പഠിക്കൽ പ്രധാനമാണ്. വാക്കർത്ഥങ്ങൾക്ക് ശേഷം അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ വചനം ഓതുന്നു. അങ്ങനെ ഓതിക്കേൾക്കുമ്പോൾ തൊട്ടുമുമ്പ് കേട്ട വാക്കർത്ഥങ്ങൾ പരമാവധി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥവും നിരന്തരവുമായ ഈ പരിശ്രമത്തിലൂടെ, പഠനത്തിലൂടെ, ഇൻഷാ അള്ളാ അറബി ഭാഷയോടും ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുമുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വചനം ഓതിക്കേൾപ്പിച്ച ശേഷം ആ വചനത്തിന്റെ നേർക്ക് നേരെയുള്ള മലയാള അർത്ഥം വായിക്കുന്നു. വചനങ്ങളുടെ മലയാള രൂപം വായിച്ച ശേഷം ആശയ വിശദീകരണം വായിക്കുന്നു. ഒരു വചനത്തിനു മാത്രമായോ ഒന്നിലധികം വചനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചോ വിശദീകരണങ്ങൾ ഉണ്ടാകും. സാധ്യമായ വിധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പോരായ്മകൾ കണ്ടേക്കാം. പഠനത്തിനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് നിങ്ങൾ ഈ പരിശ്രമത്തെ കാണണമെന്നും ശബ്ദ സൗന്ദര്യത്തിലും ഉച്ചാരണത്തിലുമുള്ള ചെറിയ പിഴവുകൾ ക്ഷമിക്കണമെന്നും ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം തയ്യാർ ചെയ്ത ഗുരുവര്യന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒപ്പം ഈ എളിയ പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കും, ഇതു കേൾക്കുന്ന ഓരോരുത്തരും സ്വയം പഠിച്ചും മറ്റുള്ളവരെ പഠിക്കാൻ സഹായിച്ചും പ്രചരിപ്പിച്ചും ഈ മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമാകാൻ സ്നേഹപൂർവം ഉണർത്തുന്നു. പരലോകത്ത് വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
1: أعوذ بالله من الشيطان الرجيم
2: വചനം ആറ്. വമാ മിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവുമില്ല, ഫിൽ അർദി, ഭൂമിയിൽ, ഇല്ലാ അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ ഇല്ലാതെ, റിസ്ഖുഹ, അവയുടെ ഉപജീവനം, വയഅലമു, അവൻ അറിയുകയും ചെയ്യും, മുസ്തഖറഹ, അവയുടെ താവളം, വമുസ്തൗദഅഹ, അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും, കുല്ലുൻ, എല്ലാം, ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ ഉണ്ട്, മുബീനിൻ, സ്പഷ്ടമായ.

0: ഉള്ള ഒരു ജീവജന്തുവും തന്നെ അവയുടെ ഉപജീവനം അഥവാ ആഹാരം അള്ളാഹുവിന്റെ മേൽ ബാധ്യത ഇല്ലാതെയില്ല. അവയുടെ വാസസ്ഥാനവും അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും അവൻ അറിയുകയും ചെയ്യുന്നു. എല്ലാം തന്നെ സ്പഷ്ടമായ ഒരു രേഖാഗ്രന്ഥത്തിലുണ്ട്.
1: ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഓരോ സത്യവിശ്വാസിയെയും ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പോരുന്ന ഒരു വചനമാണിത്. മനുഷ്യനടക്കം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജന്തുക്കൾക്കും അതതിൻ്റെ പ്രകൃതിക്കും ആവശ്യത്തിനുമനുസരിച്ച് ഉപജീവന മാർഗം ഏർപ്പെടുത്തി കൊടുക്കുന്ന ബാധ്യത അള്ളാഹുവിനുണ്ട്. അതവൻ നിർവഹിച്ചിട്ടുമുണ്ട്. അഥവാ ആഹാരമാർഗം ശരിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ജീവിയെയും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഓരോ ജീവിയുടെയും സ്ഥിരമായ സ്ഥാനം, താൽക്കാലികമായ സ്ഥാനം ഏതൊക്കെയാണെന്ന് അവനറിയാം. അതെ, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നാട്ടിലോ കാട്ടിലോ കരയിലോ വെള്ളത്തിലോ മണ്ണിന് മീതയോ താഴെയോ എന്നൊക്കെ അവനറിയാവുന്നതാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതതിൻ്റെ ആഹാരമാർഗങ്ങൾ ശരിപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവവർഗത്തിന് ആഹാരത്തിനുള്ള വക ശരിപ്പെടുത്താതെ അവൻ ഒഴിവാക്കിയിട്ടില്ല. ഏതെല്ലാം ജീവികൾ ഏതെല്ലാം തരത്തിലുണ്ടെന്നും ഓരോന്നിൻ്റെയും പെരുപ്പവും വർധനവും എത്ര കണ്ടുവരുമെന്നും ഓരോന്നിനും യോജിച്ച ആഹാരം ഏതാണ് എന്നുമൊക്കെ കൃത്യവും സൂക്ഷ്മവുമായ അറിവും രേഖയും അവൻ്റെ പക്കലുണ്ട് എന്നൊക്കെ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ജനപ്പെരുപ്പം നിമിത്തം ഭൂമിയിൽ ഉപജീവന മാർഗമില്ലാതെ അടുത്ത ഭാവിയിൽ മനുഷ്യൻ കഷ്ടപ്പെടുമെന്ന് കണക്കുകൾ വലിച്ചു നീട്ടിക്കൊണ്ട് മനുഷ്യ ജനനം തന്നെ ചുരുക്കിക്കളയുവാൻ വേണ്ടി ഇക്കാലത്ത് പൊതുവെ കാണപ്പെടുന്ന വെപ്രാളം അള്ളാഹുവിലും അവൻ്റെ വാഗ്ദാനത്തിലും കഴിവിലുമുള്ള വിശ്വാസരാഹിത്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് തീർച്ച തന്നെ. അള്ളാഹു ഈ ഭൂമിയിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ആഹാരമാർഗങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും തേടിപ്പിടിച്ച് ഉപയോഗപ്പെടുത്തുന്നതിനു പകരം അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന പ്രകാരം കണക്കാക്കുവാൻ കൂട്ടാക്കാത്ത ശുഷ്കബുദ്ധികളാൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു വിഡ്ഢിത്തം എന്നതിൽ കവിഞ്ഞ് ഒരു സത്യവിശ്വാസിക്ക് ആ സംരംഭത്തെ കാണുവാൻ ഒക്കുകയില്ല. മനുഷ്യ സമുദായം എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമ്പോൾ ആഹാരം എവിടെയും സുഭിക്ഷമായിരിക്കുമെന്നും എണ്ണം വർദ്ധിച്ചു വരും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുമുള്ള അനുമാനം അടിയോടെ ശരിയല്ലെന്ന് ചരിത്രവും അനുഭവവും വെച്ചുകൊണ്ട് ആലോചിച്ചാൽ നിഷ്പക്ഷ ബുദ്ധികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അധ്വാനവും പ്രയത്നവും കൂടാതെ ഓരോരുത്തൻ്റെയും ആഹാരം അവൻ്റെ മുമ്പിൽ തയ്യാറാക്കപ്പെട്ടു കൊടുക്കുമെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ സൃഷ്ടിച്ച ജീവവർഗങ്ങൾക്കെല്ലാം അതാതിന് യോജിച്ചതും ആവശ്യമായതുമായ ആഹാരമാർഗങ്ങൾ ഈ ഭൂമിയിൽ അവൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നത്രേ അർത്ഥം. മനുഷ്യൻ്റെ ആഹാരത്തിനുള്ള മാർഗം അന്വേഷിച്ച് തേടിപ്പിടിക്കൽ അവൻ്റെ കടമയാകുന്നു. മനുഷ്യർ പെരുകും തോറും പുതിയ മാർഗങ്ങളും ചൂഷണ രീതികളും കണ്ടുപിടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്. അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഖലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണവും അതിൽ നാം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. സൂറത്തുൽ ഖലം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ, ഏതാനും ക്ലാസ്സുകളിലൂടെ 45 വരെയുള്ള ആയത്തുകൾ കേട്ടു മനസ്സിലാക്കി. ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഇൻഷാല്ലാഹ് നമുക്ക് എടുക്കുവാനുള്ളത്. പാരായണം കൃത്യമാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. 46-ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിക്കുക.

0: أم تسألهم أجرا فهم من مغرم مثقلون. أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا. നമ്മൾ ഓതി പോകുമ്പോൾ വരുന്ന മാറ്റമാണത്. അം തസ്അലുഹും അജ്റൻ വേണ്ടത് അം തസ്അലുഹും മജ്റൻ, ആ പോയി മജ്റൻ എന്നാവുന്നു. ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, ഇവിടെയൊക്കെ മണിക്കേണ്ടതുണ്ട്, പല നിയമങ്ങളുണ്ട്. എപ്പോൾ എല്ലാ ആയത്തുകളിലൂടെയും അല്ലെങ്കിൽ അധിക ക്ലാസ്സിലും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിനാൽ ഇടക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഫഹും മിൻ മഗ്റമിൻ, അവിടെ ഗൈനിൻ്റെ മഖ്റജ് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോ മഹറമുൻ ആവാൻ മഹറമിൻ. അതുപോലെ മുസ്ഖലൂൻ മുസ്ഖലൂൻ, ഫാഇ സീനാവുന്നു, ഖാഫ് കാഫാവുന്നു, മുസ്ഖ മുസ്ഖലൂൻ. 47-ാമത്തേതിൽ അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. ഇവിടെ ഗൈബ് എന്നതിലെ ഗൈനിൻ്റെ ഉച്ചാരണം. അതുപോലെ ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ. അഥവാ ഓരോ അക്ഷരം പ്രത്യേകിച്ചും സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം ഏതാണോ വരുന്നത്, ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന തെറ്റ്. സുക്കൂനുള്ള നൂനാവട്ടെ, സുക്കൂനുള്ള മീമാവട്ടെ, എന്താവട്ടെ, സുക്കൂനുള്ള ലാമാവട്ടെ, ഇവിടൊക്കെ അതുകൊണ്ട് കൂട്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നു. അങ്ങനെ അത് മറ്റൊരക്ഷരമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഫഹും യക്തുബൂൻ എന്ന് പറയേണ്ടത് ഫഹും യക്തുബൂൻ, കണ്ട ഫഹും മ്യ ഫഹും യക്തുബൂൻ. ഇങ്ങനെയാണ് ഓരോ തെറ്റുകളും ഉണ്ടാവുന്നത്. ഇനി അടുത്ത ആയത്തിൽ 48-ാമത്തെ ആയത്തിൽ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക്, ഇവിടെ ഫസ്ബിർ എന്ന് പറയുന്നത് ഫസ്ബിർ ലി ഹുക്മി അല്ല, ഫസ്ബിർ റായിനെ തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ലി ഹുക്മി ഹ റബ്ബിക് വല തകുൻക ഇഖ്ഫാ ബിഗുന്ന തകുൻക സാഹിബി, സാഹിബ് ല സ്വാദ്, സാഹിബ് ല സാഹിബിൽ ഹൂത്ത്, ഹൂത്ത് ഹൂത്ത് അല്ല സാഹിബിൽ ഹൂത്ത്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും, അക്ഷരം തന്നെ മാറി, ഹ മാറി ഹ ആവുന്നു, എത്ര വലിയ തെറ്റാണ് അതൊക്കെ. ഇദ്നാദ വഹുവ മക്ദൂം മക്ദൂം, നമ്മൾ ഓതുന്നതോ മക്ലൂം അല്ലെങ്കിൽ മക്ലൂം, അവിടെയും ശ്രദ്ധിക്കുക. വഹുവ മക്ദൂം. ലൗലാ അൻ തദാറകഹു നിഅമത്തുൻ മിൻ റബ്ബി, ലൗലാ അൻ തദാറകഹു നിഅമത്തുൻ മിൻ റബ്ബി. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് അയിൻ നിഅമത്ത് എന്നതിലെ അയിൻ. ലനുബിദ ബിൽ അറായി, ലനുബിദ ബിൽ അറായി, ഇവിടെ അയിൻ ലനുബിദ ബിൽ അറായി ഓതുമ്പോൾ ലനുബിദ ബിൽ അറായി ലറായി. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂൻ, ലാമിന് സുക്കൂനാണ്. അപ്പോൾ ബിൽ അറായി വഹുവ മസ്മൂം, മസ്മൂം അല്ല മസ്മൂം. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ, ഫജ്തബാഹു റബ്ബു, ഇവിടെ ജീമിനെ ഖൽഖല ചെയ്യണം. റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ, സ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. وَإِيَّكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرُ. ഇവിടെ وَإِيَّكَادُ الَّذِينَ كَفَرُوا, പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് وَإِيَّكَادُ, ദാലാണ്, ദാലിന് പുള്ളിയില്ല, യക്കാദു അല്ല. ഓതി പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ وَإِيَّكَادُ الَّذِينَ, يَكَادُ الَّذِينَ, ദാല് പൂർണ്ണമാകാതെ ദാല് വരുന്നു, يَكَادُ الَّذِينَ. അവിടെയും ശ്രദ്ധിക്കുക, യകദു ദു ദ ദി ദു ആണ്. അല്ലദീന കഫറു ലയുസ്ലിഖൂനക, ലയുസ്ലി സ ലയുസ്ലിഖൂനക അല്ല, ലയുസ്ലിഖൂനക ബി അബ്സാരിഹിം സ്വാദ്, ബി അബ്സാരിഹിം അല്ല സീൻ അല്ല, ബി അബ്സാ ബി അബ്സാരിഹിം. ലമ്മ സമിഉ ദിക്ർ, കാഫിനെ ഖൽഖല ചെയ്യാൻ പാടില്ല, ദിക്ർ അല്ല ദിക്. ലമ്മ സമിഉ ദിക്ർ ويقولون انه لمجنون, ويقولون انه لمجنون, قاف كاف عوان بادلا, ويقولون انه لمجنون وما هو الا ذكر للعالمين, وما هو الا ذكر لي ذكر لي الا ذكر لل رائنه തൻവീനാണ്, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. ദിക്റുൽ ലിൽ ആലമീൻ, അതുപോലെ തന്നെ ദിക്റുൻ എന്ന കാഫിനെ കലകലയും ചേരുത് ദിക്റുല്ലിൽ ആലമീൻ എന്നാണ് ഓതേണ്ടത്. ഒന്നുകൂടെ നമ്മൾക്ക് ഈ ഭാഗം ഓതാം.
1: അം തസ്അലുഹും അജ്

0: സൂറത്തുൽ ഖലം അൽഹംദുലില്ലാ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതെ, പാരായണത്തിൽ ധാരാളം തെറ്റുകളാണ് ഓരോ ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ വിഷയം പഠിക്കുകയും കൃത്യമായിട്ട് പാരായണം ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അത്തഹ്സീൻ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ ഖലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. സഅദ് അൽ ഖാമിദി.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം സാദ് അൽ ഖാമിദി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
2: കച്ചവടക്കാരൻ,
1: അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു

0: ഇത് തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. ഷെയ്ഖ് യാസർ ദൗസരിയുടെ ഖിറാഅത്താണ് മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നിന്നും.

0: മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ നിന്ന് സൂറത്തുൽ ബഖറ ആയത്ത് 261 മുതൽ 264 വരെ ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

نابل كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة

0: ഹർമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു മാഇദ 109 മുതൽ 120 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ജുഹാനി.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം 41-64 വചനങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ലുഹൈദാൻ പാരായണം നിർവഹിച്ചത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രദ ആണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ പാരായണത്തിലേക്ക്.

0: മുഖറജൂൻ.
1: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്ത് ഹൂദ് 57-ാമത്തെ വചനം ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നു ജംഷീർ സൊലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഖുർആനിലെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടുവരുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 57-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും തൗഹീദ് അവരെ പഠിപ്പിക്കുന്നതും അതിനവരുടെ ധിക്കാരപൂർവമായ മറുപടിയുമൊക്കെയാണ് ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്. അതിൽ അവസാനം തൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം എന്നുള്ള തരത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് 57-ാമത്തെ വചനത്തിൽ. ആ വചന ഇപ്രകാരമാണ്: ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറകും വലാ തളുറൂനഹു ഷൈഅ ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. ഫഇൻ തവല്ലൗ ഫ അങ്ങനെ ഇനി ഇൻ തവല്ലൗ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യണം, ഷർത്ത് പറയണം, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ്തുകും ഫ അങ്ങനെയാണെങ്കിൽ ഖദ് തീർച്ചയായും അബ്ലഗ്തു ഞാൻ എത്തിച്ചു തന്നു അബ്ലഗ്തു ബലഗ യബ്ലഗു എന്നാണ് എത്തിക്കുക എന്നാണ് അബ്ലഗു എന്നാണ് ഞാൻ എത്തിക്കുക അബ്ലഗ്തുക്കും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നു മാ ഉർസിൽത്തു മാ യാതൊന്ന് ഏതാണത് ഉർസിൽത്തു ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ബിഹി അതുമായി അപ്പോൾ എവിടേക്ക് ഇലൈക്കും നിങ്ങളിലേക്ക് അപ്പോൾ ഫഇൻ തവല്ലൗ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം ദുആ ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നടത്തി നിങ്ങളെ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, അള്ളാഹുവിൽ ശിർക്കു വയ്ക്കുന്നവർ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കുന്ന ശിക്ഷയിലേക്ക് അവർ അകപ്പെടും എന്നെല്ലാമുള്ള ഏറ്റവും സുപ്രധാനമായ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. മരണത്തിന് ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്, അവിടെ കർമ്മങ്ങൾക്ക് ഹിസാബുണ്ട്, ജസാ ഉണ്ട് എന്നിങ്ങനെ ഈ ലോകത്ത് വന്ന എല്ലാ നബിമാരും നിർവഹിച്ച ഏറ്റവും പരമപ്രധാനമായ ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൗദ് നബി അലൈഹിസ്സലാം അവരറിയിച്ചു കൊടുത്തു, ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നെ അയച്ചത് ഈ വിഷയമാണ്. ആ കാര്യങ്ങൾ എൻ്റെ റബ്ബ് അള്ളാഹു എന്നെ ഏൽപ്പിച്ച് നിങ്ങളിലേക്ക് അയച്ച ഈ വിഷയങ്ങൾ ഫഖദ് അബ്ലഗ്തുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇലൈക്കും, നിങ്ങളിലേക്ക്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം? സ്വീകരിക്കാം. മനസ്സിലായില്ലേ? എൻ്റെ മേൽ ഇനി നിങ്ങൾ പിന്തുടരണം എന്നുള്ളൊരു നിർബന്ധമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളമല്ല. ഈ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തരിക, അറിയിച്ചു തരിക എന്നുള്ളൊരു ദൗത്യമാണ് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് എനിക്കുള്ളത്. വയസ്തഖലിഫു റബ്ബി, എൻ്റെ റബ്ബ് എന്തു ചെയ്യും? പകരം കൊണ്ടുവരും. ഖൗമൻ, ഒരു ജനതയെ. ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരുന്നതുമാണ്. വലാ തുളുറൂനഹു, നിങ്ങൾക്കവനെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഷെയ് അൻ, യാതൊരു തരത്തിലും അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്ന, തീർച്ചയായും. റബ്ബീ, എൻ്റെ രക്ഷിതാവ്. അലാ കുല്ലി ഷെയ് ഇൻ, എല്ലാ കാര്യങ്ങൾക്കും. ഹഫീൽ, എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാണ്. ഹഫീൽ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ. അപ്പോൾ വളരെ വ്യക്തമാണ്, ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ ഒരു സമൂഹത്തിൽ നിർവഹിക്കുന്ന ദൗത്യവും ആ സമൂഹത്തിൻ്റെ പ്രതികരണവും നിഷേധ സ്വഭാവവും. ആ നിഷേധത്തിന് ആ പ്രവാചകൻ്റെ തിരിച്ച് ചില കാര്യങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുന്നതും, ആ ഓർമ്മപ്പെടുത്തലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇനി നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ ഒരു സമൂഹത്തിനെ അള്ളാഹു കൊണ്ടുവരും. എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവനാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ അള്ളാഹുവിനെ, വയസ്തഖലിഫു റബ്ബീ, എൻ്റെ റബ്ബ് പകരം കൊണ്ടുവരും. ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ. ആ ജനത എന്താണ്? യഖൂമൂന ബിഇബാദതിഹി, ആ ജനത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയായിരിക്കും. വലാ യുശരീകൂന ബിഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയെ കൊണ്ടുവരും എന്നാണ് ഇമാം സഅദി റഹ്മഹുള്ള ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്തു ചെയ്യാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാതിരിക്കാനാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്, ദഅവത്ത് നടത്തിയത്. പക്ഷേ ഫഇൻ തവല്ലൗ, നിങ്ങളത് സ്വീകരിക്കാതെ എൻ്റെ ദഅവത്തിനെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലുള്ള ബാധ്യത ഇത് നിങ്ങൾക്ക് എത്തിച്ചു തരലും അറിയിച്ചു തരലും മാത്രമുള്ളൂ. അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഫഖദ് അബ്ലഗ്തുക്കും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ ദൗത്യം പൂർണ്ണമായും ഞാൻ നിർവഹിച്ചു. നിങ്ങൾക്ക് ഈ സന്ദേശം വ്യക്തമായി ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ അല്ലാ പകരം കൊണ്ടുവരും. ആ ജനത യഖൂമൂന ബിഇബാദതിഹി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന. വലാ യുശരിക്കൂന ബിഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാത്ത ഒരു ജനതയായിരിക്കും. ആ അള്ളാഹു, വലാ തുളുറൂനഹു ഷൈഅ, അള്ളാഹുവിന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇനി വല്ല ഉപദ്രവം നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ഇന്നമായ യഊദു അലൈക്കും, അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. കാരണം എന്താണ്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ആരാണ്? ലാ തുളുറുഹു മഅസിയത്തുൽ ആസിയിൻ, ധിക്കാരികളുടെ ഒരു ധിക്കാരവും അള്ളാഹ് എന്ത് ചെയ്യൂല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അതൊരു ഉപദ്രവം വരുത്താൻ പോകുന്നില്ല. വല തംഫഅഹു ത്വഅത്തുൽ മുത്തീഇൻ, ഇനി എല്ലാവരും കൂടി അള്ളാഹ് പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്തു ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ചെയ്താൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ അതൊന്നും യാതൊന്നും ഒരു ഉപകാരവും വരുത്താനും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ യാതൊരു വർധനവ് വരുത്താനും അതുകൊണ്ട് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി, അല്ലെങ്കിൽ അതൊരു വർധനവും വരുത്താൻ പോണില്ല. ഈ ലോകത്തെല്ലാവരും അനുസരണക്കേട് കാണിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചു, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലൊന്നും കുറയാൻ പോണില്ല. അള്ളാഹുവിന് യാതൊരു ഉപദ്രവം വരുത്താൻ അതുകൊണ്ട് ആർക്കും സാധിക്കില്ല. മറിച്ച് എല്ലാവരും അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി മാറി. എന്നാൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ യാതൊരു വർദ്ധനവും വരുത്താൻ പോണില്ല. മറിച്ച് നന്ദി കാണിച്ച് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഗുണവും നേട്ടവും അത് ചെയ്യുന്നവർക്കും ഇബാദത്ത് ചെയ്യുന്നവർക്കുമാണ്. നന്ദികേട് കാണിച്ച് തെറ്റായ മാർഗത്തിലൂടെ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെ എതിർത്ത് ധിക്കാരത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ ഉപദ്രവം ആ വഴിയിൽ സഞ്ചരിക്കുന്നവർക്കാണ്. അള്ളാഹുവിന് യാതൊന്നും വരാൻ പോകുന്നില്ല. വലാ തുള്ളുറൂനഹു ഷൈആ, വളരെ വ്യക്തമാണ്, മനസ്സിലായി, വളരെ വ്യക്തമാണ്. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എൻ്റെ റബ്ബ് തീർച്ചയായും എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഈ വചനം, ഇതേ ആശയം അല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു പല ആയത്തുകളിലൂടെയും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നബിയെ ഫദക്കിർ, ഇന്നമാ അൻത മുദക്കിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, നബിയെ താങ്കൾ അള്ളാഹുവിലേക്ക് ഓർമ്മപ്പെടുത്തുക, ഉത്ബോധനം ചെയ്യുക, താങ്കളൊരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, താങ്കൾ അവരുടെ ആരുടെ മേലും ഫലം പ്രയോഗിക്കേണ്ടതില്ല, ആരുടെ മേലും ഫലം പ്രയോഗിക്കേണ്ടതില്ല എന്ന് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹു ഏൽപ്പിച്ച കാര്യം അവരെ ഓർമ്മപ്പെടുത്തുക എന്നതിൻ്റെ അപ്പുറം അള്ളാഹുവിലേക്ക് ഫലം പ്രയോഗിച്ച ആളുകളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് എത്രയോ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബിയെ നിന്നോട് കൽപ്പിച്ച കാര്യം നീ ഒരു താക്കീതുകാരൻ മാത്രമാണ്, ജനങ്ങളെ നീ താക്കീത് ചെയ്യുക. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, നീ അവരുടെ മേലെന്ത് ചെയ്യേണ്ടതില്ല, ഫലം പ്രയോഗിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാശിയയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതേ ആശയമുള്ള വേറെയും ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, അവരെ ഓർമ്മപ്പെടുത്തി. തൊട്ടു മുമ്പുള്ള വചനം പറയണെന്താ, ഇന്നീ തവക്കൽ തു അലല്ലാ, നിങ്ങളീ നിഷേധത്തിൻ്റെ മാർഗം സ്വീകരിച്ചോളുക, നിങ്ങളെന്നെ നശിപ്പിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊള്ളുക, നിങ്ങളെല്ലാവരും അള്ളാഹ്ക്ക് പുറമെയുള്ള സഹായികളെയെല്ലാം നിങ്ങൾ സ്വീകരിച്ചിട്ട് ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തുന്തിറൂൻ, എനിക്ക് നിങ്ങളൊരു ഇടതരിക പോലും ചെയ്യാതെ നിങ്ങളെല്ലാവരും കൂടി അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്നതുമായി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളെ സ്വീകരിക്കുന്നതുമായി എനിക്കൊരു ബന്ധമല്ല, നിങ്ങളെല്ലാവരും കൂടി തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊള്ളൂ, എനിക്കൊരു സമയം തരണ്ട, പക്ഷേ ഇന്നീ തവക്കൽ തു അലല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബി വ റബ്ബിക്കും, ആ റബ്ബ് എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിന സ്വിയത്തിഹ, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും നിയന്ത്രണം എൻ്റെ റബ്ബിൻ്റെ കയ്യിലാണ്. ഇൻ റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും എൻ്റെ റബ്ബ് നേരായ വഴിയിലൂടെയാണ് എൻ്റെ റബ്ബ് സഞ്ചരിക്കുള്ളൂ, നേരായ പാതയിലാണ് എൻ്റെ റബ്ബ് എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് അവരോട് പറയുന്നത്, ഫ ഇൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുമ ഉർസിൽതു ബിഹി ഇലൈക്കും, എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ച് ദൗത്യം നിർവഹിക്കാൻ എന്നെ ഏൽപ്പിച്ച ആ കാര്യം, ആ തൗഹീദ്, ആ ആഖിറത്ത്, ആ റിസാലത്ത്, ആ ദീന്, അത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു നൽകിയിട്ടുണ്ട്, എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. വലാ തുള്ളുറൂനഹു ഷൈആ, നിങ്ങളെല്ലാവരും കൂടി തന്ത്രങ്ങൾ മെനഞ്ഞ് കൂടിയാലോചന നടത്തി, ഗൂഢാലോചന നടത്തി ഒരുമിച്ച് ചേർന്നാൽ പോലും അള്ളാഹുവിനൊരു ഭദ്രവും വരുത്താൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, പക്ഷേ എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു വളരെ വ്യക്തമായി അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അള്ളാഹു വരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? നിങ്ങൾ പറയുന്നത് അല്ലേ, ഓരോ എന്താണ് ഹഫീൽ എന്ന് പറഞ്ഞാൽ ഷാഹിദുൻ വ ഹാഫിദുൻ ലിൽ അഖ്വാലി ലി അഖ്വാലി ഇബാദിഹി വ അഫ്ആലിഹിം വ യജ്സീഹിം, എല്ലാ അവൻ്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ അവരുടെ വാക്കുകൾ എല്ലാം രേഖപ്പെടുത്തി അതിനു വേണ്ട പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണല്ല, അത് നിർവഹിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇൻ ഖൈറൻ ഫഖൈറുൻ, നല്ല കാര്യങ്ങളാണ് അടിമകൾ നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഖൈറായ പ്രതിഫലം. വ ഇൻ ഷറൻ ഫഷറുൻ, ഇനി അടിമകളുടെ ഇബാദുകളുടെ അഫ്ആലുകളും അഖ്വാലുകളും അവരുടെ പ്രവൃത്തികളും അവരുടെ വാക്കുകളുമൊക്കെ ഷറാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ഷറായിരിക്കും എന്ന് വളരെ വ്യക്തമായി ഈ ആയത്തിലൂടെ അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നതായി നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ എല്ലാ ദൗത്യവും ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിലൂടെ. കാരണം ഒരാൾക്കും പരലോകത്ത് അള്ളാഹുവിനെതിരെ യാതൊരു ഹുജ്ജത്തും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു മാത്രമാണ് ഏകൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള മഹിതമായ ഏറ്റവും മഹത്തായ ഈ മെസ്സേജുമായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഭൂമിലോകത്തേക്ക് വന്നിട്ടുള്ളത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമും ആ ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായി അദ്ദേഹത്തെ നിർവഹിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനത ആ സത്യനിഷേധത്തിൽ അടിയുറച്ചു നിൽക്കുകയും അവരുടെ ആ മർക്കടമായ ആ അവസ്ഥയിൽ നിന്ന്, മർക്കടമുഷ്ടി സ്വീകരിച്ച ആ നിലപാടിൽ നിന്ന് അവർ പിന്തിരിയാതിരിക്കുകയും ചെയ്തപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തിയതാണ്, നിങ്ങൾക്ക് ഈ ദൗത്യം ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്, പക്ഷേ നിങ്ങളല്ലാത്തൊരു ജനപഥത്തിനല്ല വേറെ കൊണ്ടുവരും, അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ട ബിശ്രോഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതു ഒരു ജനതക്കുമുള്ള, ഏതൊരാൾക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് നമുക്കൊക്കെ. അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ തൗഹീദ് ആഖിറത്തും റിസാലത്തും ദീന്, അത് നമ്മൾ ആത്മാർത്ഥമായി നെഞ്ചേറ്റിയാൽ നമുക്കാണ് രക്ഷ. നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ അതിൻ്റെ ഉപദ്രവവും നഷ്ടവും നമുക്ക് മാത്രമാണ്. അല്ലെല്ലാം സൂക്ഷിച്ച് രേഖപ്പെടുത്തുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങൾ യഥാവിധി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. സർവ ലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു നമ്മെല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇതുവരെ നാം കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് നിർവഹിച്ചത് ജംഷീർ സ്വലാഹി.
2: أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് അത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിനെയും എതിർത്തിരുന്ന സമയത്ത് ത്യാഗോജ്ജലമായ തൻ്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി, ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലെ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ആഖ്യാനമാണ് ഇപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്.
3: വചനം 115. ഇന്നമ ഹർറമ, അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അലൈക്കും, നിങ്ങളുടെ മേൽ, അൽ മൈതത, ശവത്തെ, വദ്ദമ, രക്തത്തെയും, വലഹ്മ, മാംസവും, അൽ ഖിൻസീരി, പന്നിയുടെ, വമ, യാതൊന്നും, ഉഹില്ല, ശബ്ദം ഉയർത്തപ്പെട്ടിരിക്കുന്നു, അറുക്കപ്പെട്ടിരിക്കുന്നു, ലിഗൈറില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്കു വേണ്ടി, ബിഹി, അതുകൊണ്ട്, അതുവഴി, ഫമൻ, എനി ആർ, വല്ലവനും, ഇൽ ഖുറ, നിർബന്ധിതനായി, ഗൈറ ബാഗിൻ,

തേടുന്നവനല്ലാതെ, കാംക്ഷിക്കുന്ന ധിക്കരിക്കുന്നവനല്ലാതെ, വല ആദിൻ അതിരു കടന്നവനുമല്ലാതെ, ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയാണ്.

0: ശവവും രക്തവും പന്നിമാംസവും അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ട അഥവാ അറുക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിയമലംഘനം കാംക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ഭക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അപ്പോൾ നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.
1: ഈ വചനത്തിലടങ്ങിയ സംഗതികളും ആശയങ്ങളും അൽബക്കറ 173-ലും മാഇദ 4-ലും അൻആം 145-ലും മുമ്പ് വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഇദയിലും അൻആമിലും വേണ്ടത്ര വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും വിവരിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ അവിടങ്ങളിൽ നോക്കുക. ഇത്രയും കുറഞ്ഞ വസ്തുക്കളെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളൂവെങ്കിലും മുശരിക്കുകൾ അവരുടെ സ്വന്തം വകയായി വേറെയും പലതും നിഷിദ്ധമാക്കി വച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത വചനത്തിൽ പറയുന്നത്.
2: വചനം 116. വലാ തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്. ലിമാ തസിഫു, വിവരിക്കുന്നതിനാൽ. അൽസിനതുക്കും, നിങ്ങളുടെ നാവുകൾ. അൽ കദിബ, വ്യാജം. ഹാദ, ഇത്. ഹലാലുൻ, അനുവദനീയമാണ്. വഹാദ, ഇത്. ഹറാമുൻ, നിഷിദ്ധമാണ്. ലിതഫ്തറു, നിങ്ങൾ കെട്ടിയുണ്ടാക്കുവാൻ വേണ്ടി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. അൽ കദിബ, വ്യാജം. ഇന്ന, നിശ്ചയമായും. അല്ലദീന യഫ്തറൂന, കെട്ടിച്ചമക്കുന്നവർ. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. അൽ കദിബ, വ്യാജം. ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല.

0: നിങ്ങളുടെ നാവുകൾ വ്യാജവിവരണം നൽകി വരുന്നതിനാൽ മാത്രം നിങ്ങൾ പറയുകയും അരുത്. ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധവുമാണ് എന്നിങ്ങനെ. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുവാൻ വേണ്ടി, അഥവാ അതാണതിന്റെ കലാശമാകുക. നിശ്ചയമായും അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ വിജയിക്കുകയില്ല.
1: വചനം 117. മറ്റാഴിൻ, ഒരു സുഖാനുഭവം, സുഖം, ഉപയോഗം. അലീലുൻ, അല്പമായ, കുറഞ്ഞ. വലഹും, അവർക്കുണ്ടുതാനും. അദാബുൻ, ശിക്ഷ. അലീമുൻ, വേദനയേറിയ.
2: മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം,
0: അല്പമാത്രമായ ഒരു സുഖാനുഭവം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും.
1: എന്തെങ്കിലും തെളിവോ വല്ല പ്രമാണമോ കൂടാതെ സ്വന്തം നാവിനാൽ ഉരുവിടുന്ന ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഹലാലാക്കിയ അഥവാ അനുവദനീയമാക്കിയ ചില വസ്തുക്കളെ ഹറാമും അഥവാ നിഷിദ്ധവും, ഹറാമാക്കിയ ചില വസ്തുക്കളെ ഹലാലുമാക്കിക്കൊണ്ട് മുശ്രിക്കുകൾ മതവിധികൾ കെട്ടിയുണ്ടാക്കിയിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുകയാണ്. മതത്തിൽ ഹലാലെന്നും ഹറാമെന്നും വിധി കൽപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും അള്ളാഹുവിനായിരിക്കെ ഇതു അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കലാണല്ലോ. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. ഇഹത്തിൽ വെച്ചു തുച്ഛമായ വല്ല കാര്യലാഭവും ലഭിച്ചേക്കാമെങ്കിലും പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷയായിരിക്കും ഫലം എന്നു സാരം. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ശവം, പന്നിമാംസം മുതലായവയെ അവർ അനുവദനീയമായി ഗണിച്ചിരുന്നു. ബഹീറത്ത്, സായിബത്ത് എന്നും മറ്റുമുള്ള പേരുകളിൽ പല കാലികളെയും വിഗ്രഹങ്ങൾക്ക് വഴിപാടാക്കി വിടലും പതിവായിരുന്നു. ചിലതിനെ പുരുഷന്മാർക്ക് മാത്രം അനുവദനീയവും സ്ത്രീകൾക്ക് നിഷിദ്ധവുമാക്കി വെക്കുകയും ചെയ്തിരുന്നു. അധ്യായം 5 വചനം 106, അധ്യായം 6 വചനം 139 മുതലായ സ്ഥലങ്ങൾ നോക്കുക. ഇത്തരം സംഗതികളെ സൂചിപ്പിച്ചുകൊണ്ടാകുന്നു ഇതു അനുവദനീയമെന്നും ഇതു നിഷിദ്ധമെന്നും പറയരുതെന്ന് വിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഗതികൾ മാത്രമല്ല ഈ വിരോധത്തിൽ അടങ്ങിയിരിക്കുന്നത്. അംഗീകൃതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിർമ്മിക്കപ്പെടുന്ന അനാചാരങ്ങളും ഖുർആനിനും സുന്നത്തിനും എതിരായി പുറപ്പെടുവിക്കുന്ന ഫത്വകളും നിയമങ്ങളുമെല്ലാം തന്നെ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നതിൽ ഉൾപ്പെടുന്നു. അബൂ നല്ലറ റഹിമഹുള്ള പറഞ്ഞതായി ഇബ്നു അബി ഹാതിം റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ വലാ തഖൂലൂ എന്നുള്ള ഈ വചനം ഞാൻ വായിച്ചു. അതിനാൽ അന്നു മുതൽ ഇന്നുവരെ ഞാൻ ഫത്വ അഥവാ മതകാര്യങ്ങളിൽ വിധി നൽകുവാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം 118. വഅലല്ലദീന, യാതൊരുവരുടെ മേൽ. ഹാദു, യഹൂദരായ. ഹറംന, നാം നിഷിദ്ധമാക്കി. മാ ഖസസ്ന, നാം കഥനം ചെയ്തത്, വിവരിച്ചത്. അലൈക, നിനക്ക്. നിന്റെ മേൽ. മിൻ ഖബ്ൽ, മുമ്പ്. വമാ ളലംനാഹും, നാം അവരോട് അനീതി ചെയ്തിട്ടുമില്ല, അക്രമം ചെയ്തിട്ടുമില്ല. വലാകിൻ കാനു, എങ്കിലും അവരായിരുന്നു. അംഫുസഹും, തങ്ങളോട് തന്നെ, അവരുടെ സ്വന്തങ്ങളെ. യളിമൂൻ, അക്രമിക്കും, അനീതി ചെയ്യും.

0: യഹൂദികളായവരുടെ മേലും തന്നെ മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നവയെ നാം നിഷിദ്ധമാക്കി. അവരോട് നാം അനീതി ചെയ്തിട്ടില്ല, എങ്കിലും അവർ അവരോട് തന്നെയായിരുന്നു അനീതി ചെയ്തിരുന്നത്.
1: അല്പം ചില ഭക്ഷ്യവസ്തുക്കളെ മാത്രമേ അല്ലാഹു നിഷിദ്ധമാക്കി നിയമിച്ചിട്ടുള്ളൂവെന്ന് 115 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. എന്നാൽ യഹൂദികളുടെ മേൽ മുമ്പ് നിങ്ങൾക്ക് വിവരിച്ച് തന്നിട്ടുള്ള ചില വസ്തുക്കളെ നിഷിദ്ധമാക്കിയിരുന്നുവെന്നത് ശരിയാണെന്നും അത് അവരോട് അല്ലാഹു ചെയ്ത ഒരു അനീതിയായിരുന്നില്ല, അവർ സ്വയം ചെയ്ത അക്രമങ്ങളുടെ ഫലമായിരുന്നു എന്നുമാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ സാരം. മുമ്പ് വിവരിച്ചു തന്നത് എന്ന് പറഞ്ഞത് സൂറത്ത് അൻആം 146 വചനത്തിലാകുന്നു. നഖമുള്ള വസ്തുക്കളെയും ആടുമാടുകളുടെ കൊഴുപ്പുകളും അവർക്കു നിഷിദ്ധമാക്കിയിരുന്നുവെന്നും അതവരുടെ ധിക്കാരം മൂലമായിരുന്നുവെന്നുമാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. കൂടുതൽ വിവരം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ അവരുടെ അക്രമം നിമിത്തം വിശിഷ്ടമായ ചില വസ്തുക്കളെ അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സൂറത്തു നിസാ 160 കാണാം. വചനം 119. തുമ്മ, പിന്നീട്, പിന്നെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലില്ലദീന അഅമിലു, പ്രവർത്തിച്ചവർക്ക്, അസ്സൂഅ, തിന്മയെ, മോശം, ബിജഹാലത്തിൻ, വിഡ്ഢിത്തം കൊണ്ട്, വിവരക്കേടു നിമിത്തം, തുമ്മ താബു, പിന്നെ പശ്ചാത്തപിച്ചു, മിംബഅദി, ശേഷം, ദാലിക, അതിൻ്റെ, വഅസ്ലഹു, അവൻ നന്നായി തീരുകയും ചെയ്തു, കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തു, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, മിംബഅദിഹ, അതിനുശേഷം, ലഗഫൂറുൻ, പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് വിഡ്ഢിത്തം അഥവാ വിവരക്കേട് നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായിത്തീരുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു.
1: അള്ളാഹുവിന്റെ പേരിൽ നിയമങ്ങൾ കെട്ടിയുണ്ടാക്കുക പോലെയുള്ള ഗുരുതരമായ പാപങ്ങൾ വല്ലതും വിവരക്കേടുകൊണ്ട് ചെയ്തു പോയാൽ തന്നെയും പിന്നീട് ഖേദിച്ചു മടങ്ങി സ്വന്തം നില നന്നാക്കി തീർത്താൽ അള്ളാഹു പൊറുത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, സൂറത്തുൻ നഹൽ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ശബ്ദലേഖനമാണ് ഇപ്പോൾ നാം കേട്ടത്.
3: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും. നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ പാരായണം ചെയ്ത് പരിപൂർണമായും വായിച്ചു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ്ഇന്റെ പാരായണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പാരായണത്തിന് നേതൃത്വം നൽകുന്നത് അഷേഖ് നബീൽ അൽ റിഫായി.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസുകളായി പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിച്ചത്. പാരായണം നേതൃത്വം നൽകിയത് അശ്ശേഖ് നബീൽ അർരിഫായി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 13, 14, 15, 16, 17, 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നു മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. കിഡ്സ് ടൈമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കറിയാം, പീസ് ഖുർആൻ റേഡിയോ കുട്ടികൾക്കായി ഒരുക്കിയ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണല്ലോ കിഡ്സ് ടൈം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം, പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം, പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീൻ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ നഖൈദാൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദുഹാൻ പൂർണ്ണമായും ഭാരണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു ഫുസ്സിലത്ത് സൂറത്തു ദുഹാൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം അബദ്ധമുക്തമാക്കുന്നതിന് പാരായണ നിയമങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ അലിഹി വസ്ഹബി അജ്മാഇൻ. അമ്മാ ബഅദ്, പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലിദഗാം ബിഗുന്നയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, അതായത് ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങൾ, അതും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് ഇത് രണ്ടക്ഷരേ ഉള്ളൂ, റാഉം ലാമും. നൂൻ സാക്കിനയ്ക്ക് ശേഷം ലാമോ റാഓ വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? ഊന്നത്തില്ലാതെ ഇതകാം ചെയ്യാം. മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കണം, അക്ഷരം ഇതിലേക്ക് ചേർക്കണം, ഇതകാം ചെയ്യണം. അതിനിപ്പോൾ നമ്മൾ ഉദാഹരണം പഠിച്ചു. എന്താണ്? ഇപ്പം നമ്മൾ ഓതി പഠിച്ചു, നിയമം നമ്മൾ നേരത്തെ പഠിച്ചില്ല. സൂറത്തുൽ ഇഖ്ലാസിലെ വലം യക്കുൻ ലഹു, യക്കുൻ ലഹു എന്നത് ആ നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇതകാം ചെയ്യാം. നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇതകാം ചെയ്യാം. പക്ഷേ എന്ത് പാടില്ല? ഉന്നത്ത് പാടില്ല. വലം യക്കുല്ല, വലം യക്കുൽ ലഹു, യക്കുൻ നൂൻ ഉച്ചരിക്കേണ്ട, ലാം ഇരട്ടിപ്പിക്കുക ഉന്നത്തില്ലാതെ. അതുപോലെ തന്നെ അതാണ് അതുപോലെ മില്ലദുന്ന എന്നൊക്കെ പറയുന്നത് പോലെ. തൻവീൻ്റെ മറ്റൊരു ഉദാഹരണം ഹുദല്ലിൽ മുത്തഖീൻ. ഹുദല്ലിൽ, ഹുദൻ എന്ന് പറയേണ്ടതില്ല, ഹുദല്ലിൽ മുത്തഖീൻ. അതുപോലെ റാവും മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്നുള്ളത് മിർ റബ്ബിഹിം എന്നാണ് ഓതേണ്ടത്. തൻവീനാണെങ്കിൽ ഗഫൂറു റഹീം, ഗഫൂറു റഹീം എന്നാണ് ഓതേണ്ടത്. അപ്പോൾ ഇതിന് ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ് പറയുക, രണ്ടക്ഷരേ ഉള്ളൂ, റാവും ലാമും മാത്രം. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ പഠിച്ചത് വലം യക്കുൽ ലഹു, യക്കുൽ ലഹു കുഫുവൻ അഹദ്. അടുത്ത സൂറത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അവിടെ നമ്മൾ പഠിച്ച നിയമം പറയാം. യദാ അബി ലഹബ് മദ്ദാണ്, മദ്ദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിൽ വന്ന് യദാ അബി ലഹബ്. പിന്നെ ഏതാ നിയമം? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. അതായത് തെൻവീനു ശേഷം നൂനസാക്കിനോ തെൻവീനോ ശേഷം യാ മീമ് നൂന് വാവ് യാ ഈ അക്ഷരങ്ങൾ വന്നത്, ഇവിടെ വന്നത് വാവാണ്. അപ്പോൾ ലഹബ്, ഒന്നുകൂടി ഓതാം.

0: ലഹബ് ഹായ് പോണ്ടോ? ലഹ ഹായാണ്. ഒന്നുകൂടി.
1: തബ്ബത് യദാ അബി ലഹബിൻ വതബ്.
0: പിന്നെ മാ അഗ്ന മദ് മുംഫസില് ഒന്നുകൂടി തന്നെ. പിന്നെ മാ അഗ്ന അൻഹു നൂൻ സാക്കിനു ശേഷം ഹായാണ്, ഇലഹാറാണ്.

അവിടെ ശ്രദ്ധിക്കേണ്ടത് സ യസ്ല, ആദ്യത്തെ സീന് പിന്നെ സ്വാദാണ്, സ്വയസ്വല എന്ന് തോന്നും ആൾക്കാർ, സ്വയസ്വല രണ്ട് സ്വാദായിട്ട്, അത് ശ്രദ്ധിക്കുക. ആദ്യത്തെ സീന് പിന്നെ സ്വാ.

0: അസദ്.
1: ആദ്യത്തത് ഹായും പിന്നത്തത് ഹായാണ്. ഫീ ജീദി ഹാ ഹബലുൻ. ഒന്നുകൂടി ഓർത്തട്ടെ.
0: ഫീ ജീദി ഹാ ഹബലുൻ മിൻ അസദ്.
1: നമ്മൾ പഠിച്ച ഒരു നിയമം അവിടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്, രണ്ടും ഒരു നിയമം തന്നെയാണ്. ഒന്ന് ഹബലും മി ഇദ്ഗാം ബിഗുന്ന, അടുത്തത് മിം മസദ്, അതും ഇദ്ഗാം ബിഗുന്ന. രണ്ട് ഇദ്ഗാം ബിഗുന്ന തൊട്ട് തൊട്ട് ആയിട്ട് ഉള്ള ആയത്താണിത്. ഫി ജീദിഹ ഹബലും മിം മസദ് എന്ന അവസാനത്തെ ആയത്ത്. അപ്പോൾ പിന്നെ ആ പിന്നെ ഒന്നുകൊണ്ട് മസദ് ദാല അവസാനം വന്നു. ഖാഫ് ത്വാ ബ ജീമ് ദാല് ഇത് അവസാനം വന്നാൽ ഉച്ചരിക്കേണ്ട, നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് വ്യക്തമായി ഉച്ചരിക്കണം. ഫീ

0: ഇനി ഒരു ചെറിയ നിയമം കൂടി പഠിക്കുക. അതൊരു ഒറ്റ അക്ഷരേ ഉള്ളൂ, അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അതായത് നുൻസാക്കിനെ കോത്തൻവീനോ ശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം? നുൻസാക്കിനക്ക് ശേഷം ബ വന്നു എങ്കിൽ ആ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം, എന്നിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കണം. ഇതുപോലെ അംബിയ പോലെ അൻബിയ നൂനുസാക്കിനക്ക് ശേഷം ബ ആണ്, അപ്പോൾ അത് ബിയ എന്ന് ഉച്ചരിക്കണം. മീംബാഴ്തി ബിദംബിഹിം. ഇനി ഇഖ്ലാബ് എന്ന പറയാം. ഇഖ്ലാബ് അലീമും ബിമാക്കാനു. തൻവീന് ശേഷം ബ, അലിഫ് നൂനുസാക്കിനൊക്കെ തൻവീനു ശേഷം ബ വന്നാൽ ആ നൂനെ മീമാക്കിയിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കുക. മീംബാഴ്തി അംബിയ. ഇനി ഇഖ്ലാബ് എന്നാണ് പറയുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുകയായിരുന്നു ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
5: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
6: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ് കലിമി മുസഖൽ എന്ന് പറയും. മദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹാൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ, ബികുല്ലി ഷൈഇം ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും, ജുന്ദുൽ ലക്കും. അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല, ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും. സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗൈർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹ്. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും, യർസുഖുക്കും. ഖാഫ് കാഫ് മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ, അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ, ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَال إِذْ غَم نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയന് മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല അല വജിഹിഹി അഹ്ദ. ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവൽ

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോയിൽ മനഃപ്പാഠം സഅദ് അൽ ഗാമിദിയുടെ ഖിറാത്താണ് കേട്ടത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. സൂറത്ത് അൻആം ആയത്ത് 91 മുതൽ 104 വരെ. മക്കയിലെന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാഅത്ത് ഷെയ്ഖ് യാസിർ അദൗസരി.

0: മദീനയിൽ നിന്നും മഗ്‌രിബ് നമസ്കാരത്തിലെ ഖിറാത്ത് സൂറത്ത് ദാരിയാത്ത് ആയത്ത് 47 മുതൽ 60 വരെ ഷെയ്ഖ് അബ്ദുൽ ബാരി അത്ത്ബൈതി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഹെർമൈൻ ലേവിയുടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കു. ഇമെയിൽ media@peaceradio.com.
1: Peace Radio. Tune to reality. യാ റബ്ബാനൽ
4: ഖാദീർ. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക.
3: സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം. സൂറത്തുൽ അൻആം ആയത്ത് 138 മുതൽ 141 വരെ ഖലീഫ അസ്സുനൈജി

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ അൻആം ആയത്ത് 138 മുതൽ 141 വരെയുള്ള വചനം. പാരായണം ചെയ്തത് ഖലീഫ സുനൈജി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരല്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 110. തുമ്മ, പിന്നീട്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലില്ലദീന, യാതൊരുവർക്ക്. ഹാജറു, അവർ ഹിജ്റ പോയി. മിം ബഅദി, ശേഷം. മാ ഫുതിനു, അവർ കുഴപ്പത്തിലാക്കപ്പെട്ടതിൻ്റെ. തുമ്മ ജാഹദു, പിന്നെ സമരം നടത്തുകയും ചെയ്തു. വസബറു, ക്ഷമിക്കുകയും ചെയ്തു. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. മിം ബഅദിഹ, അതിനുശേഷം. ലഗഫൂറുൻ, വളരെ പൊറുക്കുന്നവൻ തന്നെ. റഹീം, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് കുഴപ്പത്തിൽ അഥവാ മർദ്ദനത്തിൽ അകപ്പെട്ടതിനു ശേഷം ഹിജ്റ അഥവാ നാടുവിട്ടു പോകുകയും പിന്നീട് സമരം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെ.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ദുർബലരായിരുന്ന പല സത്യവിശ്വാസികളും മക്കായിൽ ശേഷിപ്പുണ്ടായിരുന്നു. അവരുടെ കഴിവുകേട് നിമിത്തം അവർക്ക് മക്ക വിട്ടു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചിട ഖുറൈശികൾക്കിടയിൽ നിന്നരായും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടും കുഫറിന്റെ വേഷം അനുവർത്തിച്ചുകൊണ്ടും അവർ കഴിയേണ്ടി വന്നു. ക്രമേണ ഓരോ സന്ദർഭത്തിലായി അവരും മദീനയിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും മുസ്ലിങ്ങളൊന്നിച്ച് സമരങ്ങളിലും മറ്റും പങ്കുവഹിക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഇതനുസരിച്ച് ഈ വചനം മദീനയിൽ അവതരിച്ചതായിരിക്കും. ഈ സൂറത്തിന്റെ അവസാനത്തിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് പറയപ്പെട്ടിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. അപ്പോൾ ആ ഇടക്കാലത്ത് അവർ സ്വീകരിക്കേണ്ടി വന്ന നയങ്ങളെ അള്ളാഹു അവർക്ക് മാപ്പാക്കി വിട്ടുകൊടുത്തിരിക്കുന്നുവെന്നായിരിക്കും ഈ വചനത്തിന്റെ താൽപ്പര്യം. അബൂജന്തൽ, സലമത്തുബിനു ഹിഷാം, അബ്ദുല്ലാഹിബിനു സലമ, അബൂജഹലിന്റെ സഹോദരൻ അയ്യാസ് റളിയല്ലാഹു അൻഹും മുതലായവർ ഇക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.
2: വചനം 111. യൗമ തഇതി, വരുന്ന ദിവസം, കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും ആത്മാവും വ്യക്തിയും, തുജാദിലു, തർക്കം നടത്തിക്കൊണ്ട്, അൻ നഫ്സിഹ, അതിന്റെ സ്വന്തത്തിനു വേണ്ടി, വതുവഫ, നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും, കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിക്കും ആൾക്കും, മാ അമിലത്, അത് പ്രവർത്തിച്ചത്, വഹും, അവരാകട്ടെ, ലാ യുദ്ലമൂൻ, അക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല.

എല്ലാ ഓരോ വ്യക്തിയും അഥവാ ആളും അതിന്റെ സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തിക്കൊണ്ടുവരുന്ന ആ ദിവസം ഓർക്കുക. എല്ലാ ഓരോ വ്യക്തികൾക്കും അത് പ്രവർത്തിച്ചത് അഥവാ പ്രവർത്തന ഫലം.

0: നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. അവരാകട്ടെ അവരോട് അനീതി ചെയ്യപ്പെടുന്നതുമല്ല. അഥവാ അങ്ങനെയുള്ള ആ ദിവസം
1: ഖിയാമത്തു നാളിനെയാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. പ്രവാചകന്മാർ പോലും ഭയവിഹ്വലരായിക്കൊണ്ട് നഫ്സി നഫ്സി അഥവാ എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറയുന്ന ആ ദിവസത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധങ്ങളൊന്നും ഉപകരിക്കുകയില്ല. സ്വന്തം കാര്യമല്ലാതെ മറ്റൊരു കാര്യം ഊഹിക്കുവാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വിധം ഗൗരവമേറിയതായിരിക്കും അന്നത്തെ രംഗം. അതെ, ഓരോരുത്തനും മതിയാവോളം അവന്റെ കാര്യം തന്നെ തികച്ചും ഉണ്ടായിരിക്കും. ലിക്കുല്ലിംരിഇം മിൻഹും യൗമ ഇദിൻ ശഅനുൻ യുഅനി, അവനവന് ഗുണകരമായ ന്യായങ്ങൾ സമർപ്പിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുവാനുള്ള ഒഴികഴിവുകൾ സമർപ്പിക്കുക മുതലായവയാണ് സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം.
2: വചനം 112. വദോറാബ ആക്കിയിരിക്കുന്നു, വിവരിക്കുകയാണ്. അല്ലാഹു അല്ലാഹു, മതലൻ ഒരു ഉപമ, ഖറിയതൻ ഒരു രാജ്യത്തെ, കാനത്ത് അതായിരുന്നു, ആമിനതൻ നിർഭയമായത്, മുത്തമഇന്നതൻ ശാന്തമായത്, യഇതിഹാ അതിനു വന്നുകൊണ്ടിരിക്കും, റിസ്ഖുഹ അതിൻ്റെ ആഹാരം, റഗദൻ സുഭിക്ഷമായി, മിൻകുല്ലി മക്കാനിൻ എല്ലാ സ്ഥലത്തുനിന്നും, ഫകഫറത് എന്നിട്ടത് അവിശ്വസിച്ചു, നിഷേധിച്ചു, നന്ദികേടുകാട്ടി, ബി അൻഉമില്ലാഹി അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ, ഫഅദാഖഹല്ലാഹു അപ്പോൾ അതിന് അല്ലാഹു ആസ്വദിപ്പിച്ചു, അനുഭവിപ്പിച്ചു, ലിബാസ വസ്ത്രത്തെ, അൽജൂഇ വിശപ്പിൻ്റെ, വൽ ഖൗഫി ഭയത്തിൻ്റെയും, ബിമാ കാനു അവരായിരുന്നതു നിമിത്തം, യസ്നഊൻ അവർ തൊഴിലാക്കുക പ്രവർത്തിക്കുക.

0: അള്ളാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു രാജ്യത്തെ, അത് നിർഭയമായതും ശാന്തമായതുമായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും അതിന്റെ ആവശ്യത്തിനുള്ള ആഹാരം അതിന് സുഭിക്ഷമായി വന്നെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടത് അഥവാ അതിലെ ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവിശ്വസിച്ചു അഥവാ നന്ദികേട് കാണിച്ചു. അപ്പോൾ അത് അഥവാ അതിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതു നിമിത്തം അതിന് അഥവാ അവർക്ക് അള്ളാഹു വിശപ്പും ഭയവുമാകുന്ന വസ്ത്രം ആസ്വദിപ്പിച്ചു.
1: വചനം 113. വലഖദ് ജാഅഹും, അവർക്ക് വരികയുണ്ടായിട്ടുണ്ട്, ചെല്ലുകയുണ്ടായിട്ടുണ്ട്. റസൂലുൻ, ഒരു റസൂൽ. മിൻഹും, അവരിൽ നിന്നുള്ള. ഫകദ്ദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. ഫഅഖദഹും, അപ്പോൾ അവർക്കു പിടിപെട്ടു, അവരെ പിടികൂടി. അൽഅദാബു, ശിക്ഷ. വഹും, അവരാകട്ടെ, അവർ ആയിരിക്കെ. ളാലിമൂൻ, അക്രമികളുമാണ്, അക്രമികൾ.

0: അവർക്ക് അവരിൽ നിന്നുള്ള റസൂൽ ചെല്ലുകയുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അപ്പോൾ അവർ അക്രമകാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി.
1: ഇവിടെ രാജ്യം അഥവാ ഖറിയത്ത് എന്ന് പറഞ്ഞത് മക്കായെ ഉദ്ദേശിച്ചാണെന്നും ഒരു പ്രത്യേക രാജ്യത്തെ ഉദ്ദേശിച്ചല്ല അള്ളാഹു വിവരിച്ച രൂപത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തെ പൊതുവെ ഉദ്ദേശിച്ചാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഇതിലെ വിവരണം മക്കാ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമാണെന്നുള്ളതിൽ സംശയമില്ലതാനും യുദ്ധങ്ങളും അക്രമങ്ങളും ഭയപ്പെടുവാനില്ലാതെ നിർഭയമായും ശാന്തമായും ഇരിക്കുന്ന രാജ്യമാണത്. ആ രാജ്യക്കാർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസത്തിലും തോന്നിയവാസത്തിലും മുഴുകിക്കൊണ്ടിരുന്നു. അവരിൽ നിന്നു തന്നെ അവരെ ഉപദേശിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരു റസൂലിനെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അയച്ചുകൊടുത്തു. റസൂലിനെ വ്യാജമാക്കി നിഷേധിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമാണ് അവർ ചെയ്തത്. എന്നിപ്രകാരം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി കാണുന്നു. ധിക്കാരമൊഴുത്തപ്പോൾ അള്ളാഹു അവർക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുത്തി. 7 കൊല്ലം നീണ്ടുനിന്ന ആ കഠിനക്ഷാമത്തിൽ ഒട്ടകത്തിന്റെ രക്തവും രോമവും കൂട്ടിച്ചേർത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിക്കുവാൻ പോലും അവർ നിർബന്ധിതരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീന ഹിജ്റയെ തുടർന്ന് അധികം താമസിയാതെ തന്നെ അവരിൽ യുദ്ധഭീതിയും ആക്രമണ ഭയവും സർവത്ര കടന്നുകൂടി. സ്വൈര്യജീവിതം അവർക്കില്ലാതായി. ബദർ യുദ്ധത്തോടെ അവരുടെ നട്ടെല്ലും ഒടിഞ്ഞുപോയി. ഒടുക്കം പല ഏറ്റുമുട്ടലുകൾക്കും ശേഷം നിരുപാധികം അവർ കീഴടങ്ങുകയും ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ ഈ വചനങ്ങളിൽ വിവരിച്ച കാര്യങ്ങളത്രയും മക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാകുന്നു. ഈ ഉപമ മക്കായെയും അതിലെ നിവാസികളെയും സംബന്ധിച്ചായാലും മേൽ വിവരിച്ച പ്രകാരമുള്ള രാജ്യങ്ങളെ പൊതുവിൽ ഉദ്ദേശിച്ചായാലും ശരി, അള്ളാഹുവിൻ്റെ ഒരു നടപടിച്ചട്ടത്തെയാണ് ഈ ഉപമ ചൂണ്ടിക്കാട്ടുന്നത്. ഉപമയിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം അടുത്ത വചനത്തിൽ നിന്ന് വ്യക്തമാണ്.
2: വചനം 114. ഫകുലു, ആകയാൽ തിന്നുകൊള്ളുവിൻ. മിമ്മ റസഖകുമുല്ലാഹു, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന്. ഹലാലൻ, അനുവദനീയമായത്. തയ്യിബൻ, നല്ല വിശിഷ്ടമായ. വഷ്കുറു, നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന്. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ. ഇയ്യാഹു, അവനെ തന്നെ. തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ.

0: അതിനാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും നല്ല വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുവീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ
1: മറ്റുള്ളവരെ ആരാധിക്കലും അല്ലാഹുവിനോട് കൂറ് കാണിക്കലും രണ്ടും കൂടി ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ട് ആരാധനയും നന്ദിയും അവനു തന്നെ ആയിരിക്കണം. ഭക്ഷ്യവസ്തുക്കൾ അനുവദനീയവും നല്ലതുമായിരിക്കണമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കുറെ അധികമുണ്ടോ എന്ന് തോന്നിയേക്കാം. അത് അധികമൊന്നുമില്ലെന്നും അല്ലാഹു തുടർന്നറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദ് ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് 56-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു. ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും. മാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച ആ പ്രവാചകൻ തൻ്റെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതും ആ ജനതയുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഏതാനും ചില വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടുക, യാക്കോ മിസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം ജനങ്ങളെ, സുമ്മ തൂബു ഇലൈഹി എന്നിട്ട് അവനോട് നിങ്ങൾ പാപമോചനം തേടണം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു ധാരാളം മഴ പെയ്യിച്ചു തരും, നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കാതെ കേൾക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, വലാത്ത തവല്ലോ മുജിരിമീൻ അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ കുറ്റവാളികളാകും മുജിരിമീങ്ങളാകും, അങ്ങനെ നിങ്ങൾ പോകരുത് എന്നെല്ലാം അവരെ ഓർമ്മിപ്പിക്കണം. അപ്പം തിരിച്ച് ഏതൊരു ജനതയും അവരിലേക്ക് വ്യക്തമായ ന്യായപ്രമാണവുമായി അള്ളാഹുവിൻ്റെ ദൂതന്മാർ അമ്പിയാക്കൾ വന്നപ്പോഴൊക്കെ പ്രതികരിച്ചതുപോലെ തന്നെയാണ് അഹങ്കാരികളായ ആദ് സമുദായവും ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചത്. കാലുപരി പറഞ്ഞു, യാ ഹൂദ് മാജിഅത്തനാ ബിബയ്യനത്തിൻ വമാ നഹ്നു ബിതാരികി ആലിഹത്തിന, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ അവിടെ വിട്ട് ഉപേക്ഷിക്കാനും പോകുന്നില്ല, അൻ ഖൗലിക് നീ പറയുന്നത് കേട്ടിട്ട് നിന്റെ വാക്കുണ്ട്, വമാ നഹ്നു ലക ബിമുഅ്മിനീൻ നിന്നെ ഞങ്ങളോട് വിശ്വസിക്കൂല്ല. ഇങ്ങനെ നേർക്കുനേരെ അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ആദ് സമുദായം അവരോട് പറഞ്ഞത്. എന്നിട്ട് തിരിച്ച് അവർ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ആക്ഷേപിക്കാണ്, ഹൂദ് ഇതുവരെ നമ്മളെ നാട്ടിലാരും പറയാത്ത നമുക്കില്ലാത്ത കുറേ വാദങ്ങളുമായി വരാൻ കാരണം ഹൂദിന് ദോഷബാധ വന്നതാണ്. ഇന്നഖൂലു ഞങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, ഹൂദേ ഇല്ലഅതറാക ബഅദു ആലിഹത്തിന ബിസൂഇൻ, ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ഏതോ ഒരു ദൈവം നിനക്ക് ദോഷബാധ ഉണ്ടാക്കിക്കണ് എന്നാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. എങ്ങനെയുണ്ട്? പക്ഷെ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാ വഷ്ഹദു അന്നി ബരി ഉൻ മിമ്മാ തുശ്രികൂൻ, ഞാൻ അള്ളാഹുവിനെയാണ് സാക്ഷിയാക്കുന്നത്, നിങ്ങൾ പറയുന്ന ഈ ഒരു സംഗതിയിലും അള്ളാഹുവിൽ പങ്കാളികളാക്കുന്ന ഈ ഒരു സംഗതിയോടും എനിക്കൊരു ബന്ധമല്ല, നിങ്ങളും അതിന് സാക്ഷികളാണ് എന്നവരോട് പറയണം. എന്നിട്ട് പറഞ്ഞു, അത് മാത്രമല്ല നിങ്ങളീ പറയുന്ന കുറേ ദൈവങ്ങൾ എല്ലാ ദൈവങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയെല്ലാം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമോ അവരെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളൂ, മിൻ ദൂനിഹി ഫക്കീ ദൂനി ജമീ അൻ തുമ്മലാ തുന്തിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്കൊരു ഇടയും തരണ്ട, എന്നാലൊരു ചുക്കും എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം എനിക്ക് എൻ്റെ റബ്ബിലാണ് ബന്ധമുള്ളത്. എന്നൊരു തൊട്ട വചനമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്നീ തവക്കൽ തുഅലല്ല, ഇന്നീ തീർച്ചയായും ഞാൻ, ഹൂദ് നബി അലൈഹിസ്സലാം പറയാണ് തവക്കൽതു, ഞാനിതാ ബരമേൽപ്പിച്ചിരിക്കുന്നു, അലല്ലാഹി അല്ലാഹുവിൻ്റെ മേൽ മാത്രം, കാരണം എന്താ, റബ്ബീ അവനാണ് എൻ്റെ റബ്ബ്, വ റബ്ബിക്കും എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും റബ്ബ്, അപ്പം എൻ്റെയും നിങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ അല്ലാഹുവിൻ്റെ മേൽ ഞാനിതാ ബരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് അവനിൽ ബരമേൽപ്പിക്കാൻ കാരണം, മാ മിൻ ദാബത്തിൻ, ദാബത്ത് എന്ന ജന്തു ജീവജാലങ്ങൾ, മാ മിൻ ദാബത്തിൻ യാതൊരു ജീവജാലവും ഇല്ല, ഒരു ജന്തുവില്ല, ഇല്ല ഹുവ ആഹിദും ബിനാസ്വിയത്തിഹ, അള്ളാഹു ഹുവ അവൻ ആഹിദുൻ, ഇല്ല ആഹിദുൻ പിടിച്ചവനായിട്ടല്ലാതെ, പിടിക്കുന്ന നിലയിലായിട്ടല്ലാതെ, എന്ത് ബിനാസ്വിയത്തിഹ അവയുടെ നെറുകെ മൂർധാവ് എന്ന് പറഞ്ഞാൽ അവയെ നിയന്ത്രിക്കുന്നവനായിട്ട് അള്ളാഹുവല്ലാതെ വേറൊരാളുമില്ല, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ ജന്തുജീവജാലങ്ങളും, അങ്ങനെയുള്ള അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്, ആ റബ്ബിൽ ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നു, ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, ഇന്ന തീർച്ചയായും റബ്ബി എൻ്റെ രക്ഷിതാവ്, അലാ സിറാത്തിൻ അവനൊരു പാതയിലാകുന്നു മുസ്തഖീം, നേരായ ഋജുവായ വക്രതയില്ലാത്ത നന്മയുടെ ഹക്കിൻ്റെ സത്യത്തിൻ്റെ വഴിയിലാണ് എൻ്റെ റബ്ബ്, ആ റബ്ബിൽ ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നു. ഇനി തവക്കൽ തുഅലല്ലാഹി റബ്ബീ വറബ്ബിക്കും, നിങ്ങളുടെ ആക്ഷേപങ്ങൾ, നിങ്ങളുടെ ഈ ധിക്കാരം, നിങ്ങളുടെ ഈ പരിഹാസം, നിങ്ങളുടെ ഈ അനുസരണക്കേട് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല അല്ലേ. അള്ളാഹുവിന് പുറമെ നിങ്ങളെല്ലാവരും കൂടി തന്ത്രങ്ങൾ പ്രയോഗിച്ചോളും, നിങ്ങൾക്ക് ആരെയൊക്കെ കൂട്ടാൻ പറ്റും അവരൊക്കെ കൂട്ടിയിട്ട്. പക്ഷേ ഞാൻ ബലമേൽപ്പിച്ചിട്ടുള്ളത് ഈ ലോകം നിയന്ത്രിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിലാകുന്നു. കാരണം റബ്ബീ വറബ്ബുക്കും, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും. കാരണം ഹുവ ഖാലിഖുൽ ജമീഅ്, എല്ലാ വസ്തുക്കളുടെയും ഖാലിഖ്, സ്രഷ്ടാവ് അള്ളാഹുവാണ്. മുദബ്ബിറുന വ ഇയ്യാക്കും, എൻ്റെയും നിങ്ങളുടെയും നിയന്താവ്, മുദബ്ബിർ, നിയന്ത്രിക്കുന്നവൻ, അത് വഹുവല്ലദീ റബ്ബാന, ആ അല്ലയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയുള്ള റബ്ബാനവൻ, മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ, ഒരു ജീവജാലമല്ല, ഫലാ തതഹറക്കു വലാ തസ്കുനു ഇല്ലാ ബിഇദ്നിഹി, ഒരു ജീവജാലവും ചലിക്കൂല, ഒരു സ്ഥലത്ത് നിൽക്കൂല, അവ സഞ്ചരിക്കുന്നതും മടങ്ങിക്കഴിയുന്നതും എല്ലാം ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ തീരുമാനം, അനുമതി പ്രകാരമുള്ളു. മനസ്സിലായില്ലേ? ഇനി ഫലവിജിത്തമാഅതും ജമീഅൻ അല ലിഖാഇബി, നിങ്ങളെല്ലാവരും കൂടി എന്നോട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചുകൂടി, പക്ഷേ എന്നെ നിങ്ങൾക്ക് ലം തഖ്ദിറു അലാ ദാലിക്, നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം എന്താ? അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ. മനസ്സിലായില്ലേ? കാരണം ഇന്ന റബ്ബി അലാ സിറാത്തുൽ മുസ്തഖീം, അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലാണ്, അതായത് സിറാത്തുൽ അദലി, സിറാത്തുൽ ഖിസ്തി, സിറാത്തുൽ ഹിക്മത്തി, അല്ലേ, എല്ലാ ഹിക്മത്തിൻ്റെയും നീതിയുടെയും ഹക്കിൻ്റെയും ഖിസ്തിൻ്റെയും ഒക്കെ വഴിയിൽ. അതുകൊണ്ട് തന്നെ അവനാണ് എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത്, അവനാണ് പ്രതിഫലം നൽകുന്നത്, അവനാണ് ശിക്ഷിക്കുന്നത് എല്ലാത്തിൻ്റെയും. അപ്പം അതുകൊണ്ട് തന്നെ അവനിൽ ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്, അവനാണ് സ്തുതികൾക്ക് മുഴുവൻ അർഹനായിട്ടുള്ളത്, അവനാണ് എല്ലാവിധ പ്രശംസയും. അതുകൊണ്ട് അവനിൽ ഞാൻ ബലമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടവചനം, ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറകും വലാ തദുറൂനഹു ഷൈആ ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും, വല്ലായുവല്ല പിന്തുടരുക, ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും, ബലഗ യബ്ലുഗു അബ്ലഗ യുബ്ലിഗു എന്നൊക്കെ പറഞ്ഞാൽ എത്തിക്കുക, അബ്ലഗ്തുകും, ഞാൻ നിങ്ങൾക്ക് പിന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്, മാ ഒരു കാര്യം, ഉർസിൽതു ബിഹി ആ കാര്യവുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അയക്കപ്പെട്ടിട്ടുള്ളത്, ഇലേക്കും നിങ്ങളിലേക്ക്. അപ്പം ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, ആ കാര്യവുമായി ഞാൻ നിങ്ങളിലേക്ക് ആ കാര്യം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് അത് എത്തിച്ചു തരേണ്ട ഡ്യൂട്ടി ഉള്ളത് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. വയസ്തഖലിഫു റബ്ബി, എൻ്റെ ജന റബ്ബ് പകരം കൊണ്ടുവരുന്നതാണ്, ഖൗമൻ വേറൊരു ജനതയെ, ഖൈറക്കും നിങ്ങളല്ലാത്ത ഒരു ജനതയെ, നിങ്ങളല്ലാത്തൊരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരുന്നതാണ്. വലാ തുളുറൂനഹു ഷൈആ, അവന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാവില്ല, വലാ തുളുറൂനഹു അവനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഷൈഅൻ യാതൊരു ഉപദ്രവവും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യവും, ഹഫീൽ സംരക്ഷിച്ചു പോരുന്നവനുമാകുന്നു അല്ലേ. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പിന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത വചനത്തിൽ ഇതാണ്. എന്താ ഓർമ്മിപ്പിച്ചത്? ഫഇൻ തവല്ലൗ, ഇനി ഞാൻ നിങ്ങളെ ദഅവത്ത് ചെയ്യുന്ന ഈ കാര്യത്തെ തൊട്ട്, അമ്മാ ദഅവത്തുക്കും ഇലൈഹി, നിങ്ങളെ ഞാൻ വിളിക്കുന്ന ഈ കാര്യങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനാണ് നിങ്ങളുടെ മുദബ്ബിർ, അവനാണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്, അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഈ ദഅവത്ത് നിങ്ങൾ സ്വീകരിക്കാതെ ആക്ഷേപിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അഹങ്കാരികളായി. ഫ ഇൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ സന്ദേശവുമായിട്ടാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഫലം യബഖ അലയ്യ, മനസ്സിലായില്ലേ, അലയ്യ. വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറുക്കും, വേറൊരു ജനതയെ അള്ളാഹു നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. എങ്ങനത്തെ ജനത? യഖൂമൂന ബിഇബാദത്തിഹി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന. വല യുശരിക്കൂന ബിഹി ശൈഅ, അള്ളാഹുവിൽ യാതൊരു ശിർക്കും ചെയ്യാത്ത, പങ്കുചേർക്കാത്ത ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. വല തുളുറൂനഹു ശൈഅ, അവനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫ ഇൻ ളററക്കും ഇന്നമായ ഉഴുതു അലൈക്കും, നിങ്ങൾ വല്ല ളറു ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്കു തന്നെ തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? ഫല്ലാഹു ലാ തുളുറുഹു മഅസിയതുൽ ആസീൻ, അതിക്രമികളുടെ ധിക്കാരകരമായ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിനൊരു ചുക്കും അതുകൊണ്ട് വരാനില്ല. മറിച്ച് ഈ അതിക്രമങ്ങളും ധിക്കാരങ്ങളും പ്രവർത്തിക്കുന്നതും ആ നിലപാട് സ്വീകരിക്കുന്നതും ആരാണോ, സത്യത്തിൽ അതിൻ്റെ പാപം, അതിൻ്റെ അപകടം അവരിലേക്ക് തിരിച്ചു കിട്ടും. വലാ തംഫഅഹു തുഅത്തുൽ മുതീഇൻ, ഒരു അനുസരിക്കുന്നവരുടെ തുഅത്തും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹ്ക്കൊരു സംഗതി വർദ്ധിക്കാൻ പോകുന്നില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും അത് ചെയ്യുന്നവരാണ് അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം ആദു സമുദായത്തെ കൃത്യമായി ഓർപ്പിക്കണം. മൻ അമില സ്വാലിഹൻ ഫലി നഫ്സി, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവന് സ്വന്തത്തിനുള്ള തന്നെയാണ്. ഒമൻ നസാ അഫഅലൈഹ, ഇനി നന്ദി കേട്, ചീത്ത കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ ഉപദ്രവങ്ങളും അവൻ തന്നെ സഹിക്കണം. എന്നിട്ട് ഓർമ്മിപ്പിക്കുന്നത് ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാകുന്നു. അല്ലേ പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് ഈ വചനം വളരെ വ്യക്തമായ സന്ദേശമാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ജീവിച്ചു പോയ ആദ് സമുദായത്തിൻ്റെ നിലപാടുകളാണ് അതിൽ നമുക്കുള്ള പാഠം. തീർച്ചയായും ഈ സമുദായം പിന്നീട് ശിക്ഷിക്കപ്പെടുക, നശിപ്പിക്കപ്പെടുകയാണ് ഈ നിലപാട് സ്വീകരിച്ചിട്ട്. അതായത് മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി, ഇഹലോകത്തെയും പരലോകത്തെയും നല്ല അവസ്ഥക്കു വേണ്ടിയാണ് നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹു നബിമാരെ അയച്ച് ജീവിതത്തിൻ്റെ ക്രമം, മാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമും തീർച്ചയായും ആ ദൗത്യമാണ് നിർവഹിച്ചത് ആദ് സമുദായത്തിൽ. എങ്ങനെ അവർ ജീവിക്കണം, എന്ത് വിശ്വസിക്കണം, ആരെയാണ് ആരാധിക്കേണ്ടത്, ഇബാദത്തിൽ മറ്റാരെങ്കിലും പങ്കുചേർത്താൽ അപകടം എന്താണ്, അതെല്ലാം അവരെ പഠിപ്പിക്കുമ്പോൾ അതിന് വിധേയരായി ആ പ്രമാണങ്ങളുടെ, ന്യായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ സ്വീകരിച്ച നിലപാട് ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ മറുപടികളാണ്. ഞങ്ങളുടെ ദൈവങ്ങളുടെ ദോഷബാധ നിനക്ക് ഏറ്റതാണ്, നീ പറഞ്ഞതൊന്നൊരു തെളിവല്ല, ഞങ്ങൾ നിന്നോട് വിശ്വസിക്കൂല എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം നിർഭയത്വവും സ്വന്തം ഇഹലോകവും പരലോകവുമാണ് എന്ന ബോധ്യവും പാഠവുമാണ് ആദ് സമുദായത്തിൻ്റെ ദുരന്തകരമായ പര്യവസാനവും ആ സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാം വന്ന് അവരെ പ്രബോധനം ചെയ്ത വിഷയങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ഇഹലോക പരലോക ജീവിതത്തിൻ്റെ അനുഗുണമായ പ്രകാശം പരത്തുന്ന അള്ളാഹുവിൻ്റെ കലാമുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് രണ്ട് വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്, 56, 57. 56-ാമത്തെ വചനം ഇന്നി തവക്കൽ തുഅലല്ല, ഹൂദ് നബി അലൈഹിസ്സലാം പറയാണ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്ന, എന്നെ എതിർക്കുന്ന, എന്നെ ധിക്കരിക്കുന്ന എല്ലാ കാര്യവും, എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതൊക്കെ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം റബ്ബി വ റബ്ബിക്കും, അവൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു വാഹിദും ബിനാസ്വിയത്തിഹ, എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് എല്ലാ ജീവികളുടെയും സൃഷ്ടാവ്, എല്ലാ ജീവികളുടെയും മുദബ്ബിർ, ഈ പ്രപഞ്ചത്തിൻ്റെ മുദബ്ബിർ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനാണ്, അവൻ്റെ നിയന്ത്രണത്തിലില്ലാത്തൊരു ജീവി ഇവിടെ അല്ല. അങ്ങനത്തെ നിയന്ത്രിക്കുന്ന ഈ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇൻ റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ പാതയിലാകുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് എന്നെ നിങ്ങളെ എത്തിക്കാൻ ഏൽപ്പിച്ച ഒരു ദൂതൻ മാത്രമാണ് ഞാൻ, അത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അല്ലേ നിങ്ങൾക്ക് പകരം അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു വരുന്നവനാകുന്നു എന്നാണ് തൊട്ട വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആ ഖുർആനിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം സൂറത്തു ഹൂദിലെ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
7: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
8: അവിടെ ഖുർആൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
9: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
7: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ അതുപോലെ സൂറത്തുൽ ഫുർഖാൻ എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുള്ള അൽ മത്രൂദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുല്ല അൽ മത്രൂത്ത്.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. തുടർച്ചയായി പീസ് ഖുർആൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അറിയാം, ഇന്ന് നമ്മൾ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 8 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. കിഡ്സ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 8 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസൂകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അർറിഫായ്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വഅദ

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അർറഹ്മാൻ 41 മുതൽ 78 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അസ്രി.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീൻ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ നഖൈദാൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് നബീൽ അറിഫായി.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
10: ഖദ് സമിഅ

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അറിഫായി.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹസീൻ, അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുജാദില കഴിഞ്ഞു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഹഷർ. സൂറത്തുൽ ഹഷറിലെ 1 2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്.
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وَظَنُّوا أَنَّهُمْ مَانِعَتُهُمْ حُصُونُهُمْ مِنَ اللَّهِ فَأَتَاهُمُ اللَّهُ مِنْ حَيْثُ لَمْ يَحْتَسِبُوا وَقَذَفَ فِي قُلُوبِهِمُ الرُّعْبَ يُخْرِبُونَ بُيُوتَهُمْ بِأَيْدِيهِمْ وَأَيْدِي الْمُؤْمِنِينَ فَاعْتَبِرُوا يَا أُولِي الْأَبْصَارِ سَبَّحَ لِلَّهِ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ. സബ്ബഹ ലില്ലാ, സബ്ബഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് പാരായണത്തിൽ. സബ്ബഹ ലില്ലാഹി അല്ല, സബ്ബഹ. സബ്ബഹ ലില്ലാഹി, ലില്ലാഹി. ഇവിടെയും ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ലില്ലാഹി മാഫിസ് സമാവാത്തി അല്ല, ലില്ലാഹി. ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്. വമാഫിൽ അർദ് അല്ല, വമാഫിൽ അർദ്. وهو العزيز الحكيم. وهو العزيز الحكيم. حكيم ح ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഹകീം. وهو العزيز الحكيم. രണ്ടാമത്തെ ആയത്തിൽ هو الذي اخرج الذين كفروا. هو الذي ഹ തൊണ്ടയുടെ താഴെ ഭാഗം. هو هو الذي هو الذي الا هو الذي هو الذي اخرج الذي اخرج مد منفصل ആണ്. 4 5 ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. اخرج الذين الذين الذين الذين ذال ഉച്ചരിക്കുമ്പോൾ നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. الذين الذين الذين كفروا من اهل ساكنه നൂന് ശേഷം ഹംസ ഇവ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം. സാക്കിന നൂന് ശേഷം ദാല് അവിടെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദിയാരിഹിം, മിൻ ദിയാരിഹിം. ലി ഔവലിൽ ഹശ്ർ, ലി ഔവലിൽ
3: ഹാസ്റ ഹ തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ ഉച്ചാരണം. മഖ്റജ് ലി ഔവലിൽ ഹാസ്റ ഹാസ്റ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാ ളനൻതും, മാ ളനൻതും അല്ല ള അല്ല വ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു അറ്റത്ത് അഥവാ പുറത്തോട്ട് വരാത്ത രൂപത്തിൽ വ ഇങ്ങനെ കനപ്പിച്ചുകൊണ്ടും ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. ളനൻതും അല്ല വ, വനന്തും വനന്തും. അതുപോലെ തന്നെ അവിടെ വനന്തും നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. സാകിന നൂന് ശേഷം ത ആണ്, അതുകൊണ്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിക്കണം. വനന്തും ഐ യഖ്റുജു, സാകിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യഖ്റുജു, ഐ യഖ്റുജു. വദന്നൂ അന്നഹും, വദന്നൂ. ഇവിടെയും വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നൂന് ശബ്ദുണ്ട്, മണിക്കണം. ശേഷം മദ്ദിൻ്റെ അക്ഷരമായ വാവ്, അതിനുശേഷം ഹംസ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവ് യാ, ശേഷം ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നാൽ മദ്ദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. വവന്നൂ ഐ, വവന്നൂ അന്നഹും. ഇനി അന്നഹും നൂന് ശബ്ദുണ്ട്, മണിക്കണം. അന്നഹും മാനിഅതുഹും, സാകിന മീമിന് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിൽ. ഇവിടെയും മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്നഹും മാനിഅതുഹും. ഇനി മാനിഅതുഹും, താഇന് ദമ്മാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാനിഅതുഹും എന്നൊന്നും ഓതിപ്പോകരുത്. മാനിഅതുഹും, മാനിഅതുഹും. ഹുസൂനുഹും, ഹുസൂനുഹും. ഈ പദത്തിലൊക്കെ സ്വാദിൻ്റെ ഉച്ചാരണം സ്വാഭാവികമായിട്ടും ഓതിപ്പോകുമ്പോൾ അവിടെ ഹസൂനുഹും സീന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അർത്ഥവും കൂടെ അറിയുകയാണെങ്കിൽ മാഷാല്ലാ, അത് വലിയ ഖൈറാണ്. എന്നാൽ മിക്കവാറും നമ്മൾ ആ സ്വാദ് എന്ന ഉദ്ദേശത്തിലെങ്കിലും, മഖ്റജ് ഒരു പക്ഷേ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ ഒരു ഉദ്ദേശത്തിലെങ്കിലും നമ്മൾ ഓതും. എന്നാൽ മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കൽ നിർബന്ധവുമാണ്. ഹസൂനുഹും, ഹസു സ്വാദ്, ഹസൂനുഹും മിനല്ലാഹ്. ഇവിടെയും സാകിന മീമിന് ശേഷം മീമാണ്, ഇദ്ഗാം മുതമാസിൽ. ഹസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹ്, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. മിൻ ഹൈസു, നൂന് ശേഷം, സാകിന നൂന് ശേഷം ഹ ആണ് ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഹൈസു, മിൻ ഹൈസു. ഹൈസു അല്ല ഹൈസു, ആണ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം മുൻഭാഗത്ത്. മിൻ ഹൈസു, മിൻ ഹൈസു, മിൻ ഹൈസു. ലം യഹ്തസിബു, ലം യഹ്തസിബു. വഖദഫ, വഖദഫ ഫീ ഖുലൂബിഹിം. വഖദഫ, വഖസഫ അല്ല വഖദഫ അല്ല, വഖദഫ, വഖദഫ. ഫീ ഖുലൂബിഹിം റുഅബ്, ഫീ ഖുലൂബിഹിം, ഫീ ഖുലൂബിഹിം റുഅബ്. മീമിന് ദമ്മാണ്, ഫീ ഖുലൂബിഹിമു, മീമിന് ദമ്മാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ അറുഅബ് ബാഇനെ കലകല ചെയ്തുകൊണ്ട് അഥവാ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്യണം. ഫീ ഖുലൂബിഹിമു റുഅബ്. യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും. പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, യുഖ്രിജൂന അല്ല യുഖ്രിബൂന. യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും. ബുയൂത്തഹും ബി ഐദീഹിം, സാക്കിനായ മീമിന് ശേഷം ബ ആണ്. ഇവിടെ ഇഖ്ഫ ഷഫവി, സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അഥവാ ചുണ്ടിലൂടെ അത് അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഉത്തമം. ബുയൂത്തഹും ബി ഐദീഹിം, ബുയൂത്തഹും ബി ഐദീഹിം. വ സാക്കിന മീമിന് ശേഷം വ വന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബി ഐദീഹിം വ ഐദി, ബി ഐദീഹിം വ ഐദിൽ മുഅ്മിനീൻ, വ ഐദിൽ മുഅ്മിനീന. ഫഅതബിറു, ഫഅഇതബിറു, ഐനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഫഅഇതബിറു യാ ഉലിൽ അബ്സാർ, യാ ഉലി മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉലി എന്നാണ്, ഊലി എന്ന് ഒരിക്കലും പറയരുത്. വാവിൻ്റെ മേലക്കാണ് സുക്കൂൻ, അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. യാ ഉലിൽ അബ്സാർ, യാ ഉലിൽ അബ്സാർ എന്നാണ്. ഒന്നുകൂടെ ഓതാം.
4: سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ കലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണവും അതിൽ നാം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. സൂറത്തുൽ ഖലം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ, ഏതാനും ക്ലാസ്സുകളിലൂടെ 45 വരെയുള്ള ആയത്തുകൾ കേട്ടു മനസ്സിലാക്കി. ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഇൻഷാല്ലാ നമുക്ക് എടുക്കുവാനുള്ളത്. പാരായണം കൃത്യമാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. 46-ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിക്കുക.

0: أم تسألهم أجرا فهم من مغرم مثقلون. أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا. നമ്മൾ ഓതി പോകുമ്പോൾ വരുന്ന മാറ്റമാണത്. അം തസ്അലുഹും അജ്റൻ വേണ്ടത് അം തസ്അലുഹും മജ്റൻ, ആ പോയി മജ്റൻ എന്നാവുന്നു. ഫഹും മിൻ മഗ്റമി മുസ്ഖലൂൻ, ഇവിടൊക്കെ മണിക്കേണ്ടതുണ്ട്, പല നിയമങ്ങളുണ്ട്. എപ്പോൾ എല്ലാ ആയത്തുകളിലൂടെയും അല്ലെങ്കിൽ അധിക ക്ലാസ്സിലും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിനാൽ ഇടക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഫഹും മിൻ മഗ്റമിൻ, അവിടെ ഗൈനിൻ്റെ മഖ്റജ് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോ മഗ്റമുൻ ആവാൻ മഅറമിൻ. അതുപോലെ മുസ്ഖലൂൻ മുസ്ഖലൂൻ, ഫാ സീനാവുന്നു, ഖാഫ് കാഫാവുന്നു, മുസ്ഖ മുസ്ഖലൂൻ. 47-ാമത്തേതിൽ അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. ഇവിടെ ഗൈബ് എന്നതിലെ ഗൈനിൻ്റെ ഉച്ചാരണം. അതുപോലെ ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ. അഥവാ ഓരോ അക്ഷരം പ്രത്യേകിച്ചും സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം ഏതാണോ വരുന്നത്, ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന തെറ്റ്. സുക്കൂനുള്ള നൂനാവട്ടെ, സുക്കൂനുള്ള മീമാവട്ടെ, എന്താവട്ടെ, സുക്കൂനുള്ള ലാമാവട്ടെ, ഇവിടൊക്കെ അതുകൊണ്ട് കൂട്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നു. അങ്ങനത് മറ്റൊരക്ഷരമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഫഹും യക്തുബൂൻ എന്ന് പറയേണ്ടത് ഫഹും യക്തുബൂൻ, കണ്ട ഫഹും മ്യ ഫഹും യക്തുബൂൻ. ഇങ്ങനെയാണ് ഓരോ തെറ്റുകളും ഉണ്ടാവുന്നത്. അടുത്ത ആയത്തിൽ 48-ാമത്തെ ആയത്തിൽ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക്, ഇവിടെ ഫസ്ബിർ എന്ന് പറയുന്നത് ഫസ്ബിർ ലി ഹുക്മി അല്ല, ഫസ്ബിർ റായിനെ തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ലി ഹുക്മി ഹ ربك ولا تكونك اخفا بغنة تكونك صاحبي صاحب لا صاد صاحب لا صاحب الحوت حوت حوت لا صاحب الحوت ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അക്ഷരം തന്നെ മാറി, ഹ മാറി ഹ ആവുന്നു. എത്ര വലിയ തെറ്റാണ് അതൊക്കെ. ഇദ്നാദ വഹുവ മക്ദൂം മക്ദൂം, നമ്മൾ ഓതുന്നതോ മക്ദൂം അല്ലെങ്കിൽ മക്ദൂം. അവിടെയും ശ്രദ്ധിക്കുക, വഹുവ മക്ദൂം. ലൗലാ അൻ തദാറകഹു നിഅമതു മിർ റബ്ബി, ലൗലാ അൻ തദാറകഹു നിഅമതു മിർ റബ്ബി. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് അയിൻ നിഅമത്ത് എന്നതിലെ അയിൻ. ലനുബിദ ബിൽ അറായി, ലനുബിദ ബിൽ അറായി. ഇവിടെ അയിൻ ലനുബിദ ബിൽ അറായി ഓതുമ്പോൾ ലനുബിദ ബിൽ അറായി ലറായി. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂൻ, ലാമിന് സുക്കൂനാണ്. അപ്പോൾ ബിൽ അറായി വഹുവ മസ്മൂം, മസ്മൂം അല്ല മസ്മൂം. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ, ഫജ്തബാഹു റബ്ബു, ഇവിടെ ജീമിനെ ഖൽഖല ചെയ്യണം. റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ, സ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر. ഇവിടെ വഈയക്കാദു ലദീന കഫറു, പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വഈയക്കാദു. ദാലാണ്, ദാലിന് പുള്ളിയില്ല, യക്കാദു അല്ല. ഓതിപ്പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ വഈയക്കാദു ലദീന, യക്കാദു ലദീന. ദാല് പൂർണ്ണമാകാതെ ദാല് വരുന്നു, യക്കാദു ലദീന. അവിടെയും ശ്രദ്ധിക്കുക, യക്കാദു ദു ദ ദി ദു ആണ്. الذين كفروا ليزلقونك ليزلقونك لا ليزلقونك بأبصارهم صاد بأبصارهم الا سين الا بأبصارهم لما سمعوا الذكر كافنا قلقل شيئا بالله ذكر الا ذكر لما سمعوا الذكر ويقولون انه لمجنون ويقولون انه لمجنون قاف كاف عوان بادلا ويقولون إنه لمجنون وما هو إلا ذكر للعالمين وما هو إلا ذكر لي ذكر لي ألا ذكر لل رأينا تنبيننا تنبيننا لأملك كوتي ليبكنا ذكر للعالمين هذا بولتنا ذكر إن كافنا കൽക്കലയും ചേരുത് വിക്രുൽ ലിൽ ആലമീൻ എന്നാണ് ഓതേണ്ടത്. ഒന്നുകൂടെ നമ്മൾക്ക് ഈ ഭാഗം ഓതാം.
1: അം തസ്അലുഹും

0: സൂറത്തുൽ ഖലം അൽഹംദുലില്ലാ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതെ, പാരായണത്തിൽ ധാരാളം തെറ്റുകളാണ് ഓരോ ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ വിഷയം പഠിക്കുകയും കൃത്യമായിട്ട് പാരായണം ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അത്തഹ്സീൻ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ ഖലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുഷുക്കൂർ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76 അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന

0: അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയിലേക്കാണ് പ്രവേശിക്കുന്നത്, ഹൃദയ വസന്തം. ഇന്ന് സൂറത്ത് ഹൂദിലെ 59:60 വചനങ്ങളുടെ വിവരണമാണ് നാം ശ്രവിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ജംഷീർ സ്വരാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 59-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. ആദ് സമുദായത്തിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക്, തൗഹീദിലേക്ക് മരണത്തിനു ശേഷമുള്ള ശാശ്വത ജീവിത വിജയത്തിൻ്റെ സന്തോഷ വാർത്തയിലേക്ക് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെക്കുറിച്ചുള്ള താക്കീത് നൽകിക്കൊണ്ട് ഒക്കെ അവരെ ദഅവത്തു നടത്തി അവരെ ക്ഷണിച്ചു. പക്ഷേ ആ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയുമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമില്ല. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു നിലക്കും ഇല്ല നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനവുമായി. ഞാൻ എൻ്റെ റബ്ബിൽ ഇന്നി തവക്കൽ തു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്താണ്? മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദുംബിനാസ്വിയത്തിഹ, യാതൊരു ജന്തുവും അതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയരല്ലാത്ത ഒരു ജീവജാലവും ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനത്തെ അതുകൊണ്ട് ആ റബ്ബിൽ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ വഴിയിലാകുന്നു തീർച്ചയായും എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, എൻ്റെ റബ്ബ് അള്ളാഹു എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യൻ്റെ ഉത്തരവാദിത്തം, അത് നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ ഏകത്വത്തെക്കുറിച്ച് മരണത്തിനേഷുള്ള സ്വർഗ നരകങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തയും താക്കീതും നൽകുക. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ ആ വിഷയം, അത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായി എത്തിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾ ധിക്കാരികളായി അതിനെ എതിർക്കുകയാണ്, നിങ്ങളത് സ്വീകരിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കതിൽ ഉത്തരവാദിത്തം ഇല്ല. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ്തുക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. മാ ഉർസിൽതു ബിഹി, ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് ഇലേക്കും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ വയസ്തഖലിഫ് റബ്ബിയ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരും. യസ്തഖലിഫു പകരം കൊണ്ടുവരും, നിങ്ങളല്ലാത്ത. വല തൊള്ളുറൂനഹു ഷെയ്, അവന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാകില്ല. ഇന്ന റബ്ബി അലാ കുല്ലി ഷെയ്ഇൻ ഹഫീള്, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാണ് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണ്. വലമ്മാജ അംബ്രുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ശിക്ഷ വന്നപ്പോൾ, നജ്ജൈന ഹൂദൻ, നജ്ജൈന നാം രക്ഷപ്പെടുത്തി ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ. വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്. വനജ്ജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തി. മിൻ അദാബിൻ ഖലീല്, കഠിനമായ ശിക്ഷയിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി. ആദ് സമുദായത്തിനെ അള്ളാഹു നശിപ്പിച്ചത് കൊടുങ്കാറ്റടിപ്പിച്ചിട്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മഹുള്ള അത് വിശദീകരിച്ച് നൽകിയിട്ടുമുണ്ട്. അമ്മ ആദുൻ സൂറത്തുൽ ഹാഖയിൽ, കദ്ദബത്ത് സമൂദു വആദു ബിൽ ഖാരിയ, ഫഅമ്മ സമൂദു ഫഉഹ്ലികു ബിത്തഗിയ, വഅമ്മ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ, സഖറഹ അലൈഹിം സബ ലയാലിൻ വതമാനിയത അയ്യാമിൻ ഹുസൂമ, ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിലൂടെ ഈ ധിക്കാരികളായ ആദ് സമുദായത്തിനെ അല്ലാഹു എന്നേക്കുമായി നശിപ്പിച്ചു. അരീഹുൽ അഖീം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ആ ശിക്ഷ അങ്ങോട്ട് വന്നു. ഫഅഖ്ലഖഹുമുല്ലാഹു, അല്ലാഹു അവരെ നശിപ്പിച്ചു അവരിലെ അവസാന താളത്തൊട്ടും. പക്ഷേ വനജ്ജാ മിൻ ബൈനിഹിം റസൂലഹും, അവർക്കിടയിൽ നിന്ന് അവരുടെ റസൂലിനെ രക്ഷപ്പെടുത്തി. അത് ആരാണ്? ഹൂദൻ, ഹൂദ് അലൈഹി ഇസ്ലാമിനെ. വഅത്ബഅഹു, അദ്ദേഹത്തെ ഈമാനിൽ വിശ്വാസത്തിൽ പിന്തുടർന്ന മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തീർച്ചയായും നൽകി. കാരണം എന്നിട്ട് 59-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് വതിൽക ആദുൻ, അതാണ് ആദ് ജനത. നമുക്ക് ഖുർആൻ വായിക്കുന്ന പിന്നീട് ജീവിക്കുന്ന തലമുറകൾക്ക് ഗുണപാഠമായി ആ ചരിത്ര യാഥാർത്ഥ്യം അല്ലാഹു വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ല പറയുന്നു വതിൽക ആദുൻ, അതാണ് ആദ് ജനത. ജഹദൂബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ജഹദൂതണ കഫറു, അവർ നിഷേധിച്ചു കളഞ്ഞു. എന്ത് നിഷേധിച്ചു? ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ. വാസവു, ആദ് സമുദായം നിഷേധിക്കുകയും ചെയ്തു. റുസുലഹു, അംബിയാക്കളെ, പ്രവാചകന്മാരെ. വത്തബഉ, അവർ പിന്തുടർന്നു. അംബ്ര കുല്ലി ജബ്ബാരിൻ അനീദ്, എന്ത് കൽപ്പന? അംബ്ര, ആരുടെ കൽപ്പന? കുല്ലി ജബ്ബാരിൻ, എല്ലാ സ്വേച്ഛാധിപതികളുടെയും. എങ്ങനെയുള്ള അനീദ്? മർക്കടമുഷ്ടിക്കാരായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് പകരം അവരെന്ത് ചെയ്തത്? സ്വീകരിച്ചത്. ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ. വഅസൗ റുസുലഹു, റസൂല് എന്നതിൻ്റെ ബഹുവചനമാണ് റുസുല്. റുസുല് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, പ്രവാചകന്മാർ എന്നാണ്. സത്യത്തിൽ അവർ ഹൂദ് നബി അലൈഹി സ്വലാമിനെയാണ് ധിക്കരിച്ചത്, ഹൂദ് നബി അലൈഹി സ്വലാമിനെയാണ് നിഷേധിച്ചത്. എന്നിട്ടും ഖുർആൻ അവരെപ്പറ്റി പറഞ്ഞത് അസൗ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അവിടെ ബഹുവചനമായി ഉപയോഗിച്ചു. ഇവിടെ തഫ്സീറു സഅദിയിൽ ഇമാം സഅദി റഹ്മഹുല്ല വിശദീകരിക്കുന്നത്, സത്യത്തിൽ ലി അന്നമൻ അസാ റസൂലൻ, ഒരു റസൂലിനെ എതിർക്കുന്നവൻ, ഒരു റസൂലിനെ കളവാക്കുന്നവൻ, അഖദ അസാ ജമീ അൽ മുർസലീൻ, സത്യത്തിൽ അവൻ എല്ലാ അമ്പിയാക്കളെയുമാണ് നിഷേധിക്കുന്നത്, അവൻ എല്ലാ പ്രവാചകന്മാരെയുമാണ് കളവാക്കുന്നത്. കാരണം ലി അന്ന ദഅവതഹും വാഹിദ, എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഒറ്റ വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചു എന്ന് അവരെ പറയാൻ കാരണം. ഇബ്നു കസീർ റഹ്മഹുല്ലയും ആ രൂപത്തിൽ തന്നെയാണതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഖഫറു ബിഹ വഅസൗ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അവർ ധിക്കരിച്ചു. ദാലിക അന്നമൻ കഫറ ബി നബിയിൻ, കാരണം ഒരു നബിയെ നിഷേധിക്കുക എന്നുള്ളത്. ഫഖദ് കഫറ ബി ജമീഇൽ അംബിയാ, എല്ലാ നബിമാരെയും നിഷേധിക്കുന്നത് പോലെയാണ്. ലി അന്നഹു ലാ ഫർഖ ബൈന അഹദ് മിൻഹും ഫീ വുജൂബിൽ ഈമാനി ബിഹി, അവരിൽ വിശ്വസിക്കുക എന്നുള്ളതിൽ അംബിയാക്കൾക്കിടയിൽ യാതൊരു വേർതിരിവുമില്ല. ഫആദുൻ കഫറു ബിഹൂദ്, ആദ് സമുദായം ഹൂദ് അലൈഹി സ്വലാമിനെ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ഫനസല കുഫുറുഹും, അവരുടെ നിഷേധം എവിടെത്തി? മൻസില തമൻ കഫറ ബി ജമീ ഉർ റുസുൽ, ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ച അവസ്ഥയിലാണ് അതിനെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് 60-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് വ ഉത്ബിഉ ഫി ഹാദിഹി ദുന്യ ലഅനതൻ വയൗമൽ ഖിയാമ, ഈ ഐഹിക ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും ശാപം അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. ഉത്ബിഉ, അവർ പിന്തുടരപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. ഫി ഹാദിഹി ദുന്യ, ഈ ദുനിയാവിലും വയോമൽ ഖിയാമ, അന്ത്യദിനത്തിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും എന്ത് ലഅനതൻ ശാപം. അല അറിയുക, ഇന്ന ആദൻ തീർച്ചയായും ആദ് സമുദായം കഫറൂബി റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിച്ചു. അല അറിയുക, ബുഅദൻ വിദൂരത ലിആദിൻ ആദ് സമുദായത്തിന് എവിടെ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ഖൗമി ഹൂദ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദിന് ബുഅദൻ നാശം വിദൂരത അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് കാരുണ്യത്തെ തൊട്ട്. കാരണം അല ഇന്ന ആദൻ കഫറു റബ്ബഹും അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവരുടെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ട്. കാരണം അവർ അല്ല നൽകിയ അനുഗ്രഹങ്ങളോട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ക്ഷണിച്ച മാർഗത്തിൽ നിന്ന് അകന്ന് അവർ സ്വീകരിച്ചത് സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന വിവേകികളായ അമ്പിയാക്കളുടെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് പകരം വത്തബഊ അവർ പിന്തുടരുന്നത് അംറ കുല്ലി ജബ്ബാരിൻ അനീദ് സ്വേച്ഛാധിപതികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് അവരെന്ത് ചെയ്തത്? പിന്തുടർന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ നാശം വന്ന് പതിച്ചിട്ടുള്ളത്, അവർ നന്മയിൽ നകന്നുപോയത്. അല്ലേ, കാരണം സുദ്ദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത് ഈ ശാപം മാ ബുഇസ നബിയ്യുൻ ബഅദ ആദിൻ ആദ് സമുദായത്തിൻ്റെ ഈ നാശത്തിന് ശേഷം നിയോഗിക്കപ്പെട്ട എല്ലാ അമ്പിയാക്കളും ഇല്ലാ ലുഇനു അലാ ലിസാനിഹി അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദ് സമുദായത്തിനെ ശപിച്ചിട്ടുണ്ട്. അതാണ് ദുനിയാവിലും അവർക്ക് ശാപം, പരലോകത്ത് ഉയർന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് ശാപം എന്ന് പറയാനുള്ള കാരണം. കാരണം വത്തറക്കു ഇത്തിബാ റസൂലിഹിം റഷീദ് അവരിലേക്ക് വന്ന റസൂലിൻ്റെ വിവേകമുള്ള സന്മാർഗത്തിലേക്കുള്ള ക്ഷണം അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ ദുർമാർഗത്തിൻ്റെ വഴി സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഈ ശാപമുണ്ടായത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ദൈവിക ദൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ജീവിതത്തിന് ക്ഷമയോടുകൂടി ഉറപ്പിച്ചു നിർത്തിയാൽ മാത്രമാണ് നമുക്ക് വിജയമുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതല്ലാതെ ദൈവമാർഗത്തോട് സിറാത്തുൽ മുസ്തഖീമിനെതിരായി മർക്കടമുഷ്ടികൾ, പ്രത്യേകിച്ച് ആധുനിക കാലത്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇസ്ലാമിനെ പരിഹസിക്കുകയും പ്രവാചകനെയും സുന്നത്തുകളെയും കളിയാക്കുകയും പലതിനെയും പരിഹസിക്കുന്ന സംഘങ്ങളും വിഭാഗങ്ങളും എമ്പാടുണ്ട്. അതിലൊക്കെ പെട്ടുപോയി അപകടങ്ങളിൽ അബദ്ധങ്ങളിൽ ചെന്ന് പതിച്ചാൽ താൽക്കാലിക സന്തോഷം സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ദുരന്തമായിരിക്കും, നാശമായിരിക്കും ഫലമെന്നുള്ളതാണ് ഇത്തരം നശിപ്പിക്കപ്പെട്ട ജനതയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്കുള്ള പാഠം. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് ഹൂദിലെ 59-60 വചനങ്ങളുടെ പാരായണവും വിവരണവും. ക്ലാസ് എടുത്തത് ബഹുമാനിയായ ജംഷീർ സ്വരാഹി.
6: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കച്ച് സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പം ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
7: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
6: അതെ,
7: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
6: അതെ അതെ,
7: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷേ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
6: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
8: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
9: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْكَ الْبَلَاغُ الْمُبِينُ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅസു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹനാൻ, സൈനബ് ബിൻത് മുഹമ്മദ് ഒസ്മാൻ, നാസിം അബ്ദുൽ നാസർ കോട്ടക്കൽ. അവതരിപ്പിക്കുന്നത് ഷാക്കിർ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ മാന്യ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിവിഷനിലാണ് നമ്മളിപ്പോഴുള്ളത്. കൊച്ചുകുട്ടികൾ പീസ് റേഡിയോയിലേക്ക് വിളിച്ച് അവർ പഠിച്ച പാഠഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ കേട്ട് കൃത്യമായി ഉത്തരം പറയുന്ന ഒരു പരിപാടിയാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന അതിഥി ആരാ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അബ്ദുൽ ഹനാൻ. അബ്ദുൽ ഹനാൻ എവിടുന്നാ വിളിക്കുന്നത്? ബോവിക്കാനം. ബോവിക്കാനം ഏത് ജില്ലയിലാണ്? മാഷാ അല്ലാ, കാസർഗോഡ് ജില്ലയിന്നാ വിളിക്കുന്നല്ലേ. അബ്ദുൽ ഹനാന് എത്രാം ക്ലാസ്സിലാ സ്കൂളിൽ പഠിക്കണത്? മാഷാ അല്ലാ, ഒന്നാം ക്ലാസ് പഠിക്കണ കുട്ടിയാണല്ലേ. മദ്രസയിലോ? മദ്രസയിൽ രണ്ടാം ക്ലാസ്സിലാണ് അല്ലേ. ഓക്കെ, മാഷാ അല്ലാ. അബ്ദുൽ ഹനാന് മുമ്പ് പീസ് റേഡിയോക്ക് വിളിച്ചിട്ടുണ്ടോ? എന്നിട്ട് വിജയിച്ചോ? കേട്ടില്ല, എന്താണ്? മാഷാ അല്ലാ, 4 സമ്മാനം കിട്ടിയിരുന്നല്ലേ. ഓക്കെ, എത്ര സൂറത്ത് കാണാതെ പഠിച്ചിട്ടുണ്ട്? ഹലോ, എത്ര സൂറത്ത് കാണാതെ പഠിച്ചിട്ടുണ്ട്? 14 സൂറത്ത്. ഏത് മുതൽ എവിടെ വരെയാണ് പഠിച്ചത്? ആദിയാത്ത് വരെ അല്ലേ. അപ്പൊ നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന അതിലേക്കാൾ കൂടുതൽ പഠിക്കണ്ടേ? ടെലിക്വിസില് 2 ജ്യൂസെങ്കിലും പഠിക്കണമെന്നാണ്. 2 ജ്യൂസ് പഠിച്ച ആളുകൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക. പിന്നെ 1 ജ്യൂസെങ്കിലും പഠിക്കണം. ഇപ്പൊ മോന് 14 സൂറത്തെ പഠിച്ചിട്ടുള്ളൂ അല്ലേ. എന്നാലും കുഴപ്പമില്ല, 14 സൂറത്ത് ഇക്ര വരെ എത്തി. ആ മാഷാ അല്ലാ, അത്ര പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഇത്ര വരെ എത്തില്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എടുത്ത വരെ പഠിച്ചിട്ടുണ്ടല്ലേ? മാഷാല്ലാ, ഉഷാറാണ് ഉഷാറാണ് മാഷാല്ലാ. മദ്രസയിൽ എടുത്ത വരേക്കും പഠിക്കും അല്ലേ? ഓക്കെ മാഷാല്ലാ. എന്നാ മോൻ പഠിച്ച ഭാഗത്ത് ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لينبذن في الحطمة അതിന്റെ ബാക്കി ഓതണം.
5: وما أدراك ما الحطمة نار الله الموقدة الذي تطلع على الأفئدة إنها للمفتدة في حمد ممددة.
4: ما شاء الله ما شاء الله very good. ഒന്നാമത്തെ ചോദ്യത്തിന് മാഷാല്ല ആൻസർ പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ സൂറത്തിന്റെ ആദ്യത്തെ ആയത്ത് മോനോദണം. فجعلهم كعصف مأكول. അതിന്റെ തുടക്കമാണ്, ആ സൂറത്തിന്റെ തുടക്കം ഓതണം. അതിന്റെ ആദ്യത്തെ ആയത്ത്, ആ സൂറത്തിന്റെ ആദ്യത്തെ ആയത്താണ് ഓതേണ്ടത്. വെരി ഗുഡ് മാഷാല്ലാ, ഉഷാറായി. ഞാൻ അവസാനത്തെ ആയത്ത് ഓതിയപ്പോ മോൻ ആദ്യത്തെ ആയത്ത് ഓതി. ഓക്കെ വെരി ഗുഡ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. അടുത്ത ചോദ്യം, സൂറത്തു തക്കാസുർ പാരായണം ചെയ്യാം. സൂറത്തു തക്കാസുർ കഴിഞ്ഞിട്ടെന്താണ് മോൻ ഓതിയത്? അപ്പൊ മൂന്ന് ചോദ്യത്തിനും മാഷാല്ലാ മോൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ടെലിക്യൂസിലേക്ക് ഇൻഷാല്ലാ വിളിക്കുമ്പോ ഒരു ജുസ് ആയിട്ട് ഇനി വിളിക്കണം. ഇൻഷാല്ലാ ഒരു ജുസ് ആയിട്ട് മത്സരത്തിന് പങ്കെടുക്കണം. ഓ, സമ്മാനം
5: കിട്ടിയിട്ടുണ്ടല്ലേ?
4: ഓക്കെ ഓക്കെ മാഷാല്ലാ ബറക്കല്ലാ. നന്നായി പഠിക്കണം ഇനി ഇൻഷാല്ലാ. അപ്പൊ പെട്ടെന്ന് വേഗത്തിൽ എന്താ ചെയ്യാ, ഒരു ജുസ് പൂർത്തിയാക്കണം കേട്ടോ. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു തആല നന്നായി പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത കോളർ ആരാ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സൈനബ് ബിൻത് മുഹമ്മദ് ബിൻ ഉസ്മാൻ. മാഷാല്ലാ. മോളെ വീട് എവിടെയാണ്? നടക്കാവോ? ഓക്കെ. മോളെ ഏത് ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുന്നത്?
6: സെക്കൻഡ് സ്റ്റാൻഡേർഡ്.
4: സെക്കൻഡ് സ്റ്റാൻഡേർഡ്, മാഷാല്ലാ. എത്ര സൂറത്ത് കാണാതെ പഠിച്ചിട്ടുണ്ട്? മാഷാല്ലാ, ടു ജുസ് കാണാതെ അറിയില്ലേ അല്ലേ? ഓക്കെ മാഷാല്ലാ. സൈനബ് എവിടുന്നത് പഠിച്ചത്? ഹലോ, മോൾ എവിടുന്നാണ് ഈ ജുസുകൾ പഠിച്ചത്? മദ്രസേന്നാണോ വീട്ടിന്നാണോ? സ്കൂളിൽ നിന്ന് പഠിച്ചാണോ? ഓക്കെ, അൽഫിത്ര പഠിച്ചാണല്ലേ, മാഷാ. മുമ്പ് പീസ് റേഡിയോക്ക് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, ഗുഡ്. അപ്പൊ ടെലിവിഷന്റെ നിയമങ്ങളൊക്കെ അറിയാല്ലേ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അതിന്റെ ബാക്കി മോൾ ഓതണം. റെഡിയല്ലേ? ഓക്കെ, മാഷാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن

ഇത് ഇതിന്റെ ബാക്കി ഓതണം. ഒന്നാമത്തെ ഞാൻ ഓതിയതിന്റെ ശേഷം മോള് ഓതിയ ആ ആയത്ത് ഒന്നുകൂടെ ഓതുവോ? ഇന്ന ബതുഷ റബ്ബിക ലശദീദ് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഓക്കെ ഇന്നഹുവ ഓക്കെ ക്ലിയർ ആണ്. മഷാല്ലാ ബറക്കല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് മഷാല്ലാ വളരെ നന്നായിട്ട് തന്നെ ആൻസർ പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അത് ഏത് സൂറത്തിലാണെന്ന് പറയണം. ഇത് ഏത് സൂറത്തിലാണ്? ഇൻഫിത്വാർ അല്ല. മാഷാല്ലാ ബാറക്കല്ലാ, വെരി ഗുഡ്, തക്വീറിലാണ്. ഓക്കെ മാഷാല്ലാ. ഇപ്പൊ രണ്ട് ചോദ്യത്തിന് സൈനബ് മാഷാല്ലാ വളരെ നന്നായി തന്നെ ആൻസർ പറഞ്ഞു. അവസാനത്തെ ചോദ്യം, അൽഹംദുലില്ലാ മാഷാല്ലാ. അവസാനത്തെ ചോദ്യം, ഞാൻ സൂറത്തിൻ്റെ പേര് പറയും, ആ സൂറത്ത് മോളോതണം. റെഡിയല്ലേ? സൂറത്തുൽ ഇൻസാൻ.

0: يوم كفورا.
1: ما شاء الله ما شاء الله حسبك ما شاء الله بارك الله. അപ്പൊ മൂന്ന് ചോദ്യത്തിനും മാഷാല്ല സൈനബ് കൃത്യമായ ആൻസർ പറഞ്ഞു,
0: അൽഹംദുലില്ലാഹ്.
1: ഏതായാലും ഇൻഷാല്ല അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ സൈനബ് വിജയിച്ചിട്ടുണ്ട്. ഇൻഷാല്ല മോളിനി നന്നായി പഠിക്കണം കേട്ടോ. ഇപ്പൊ പഠിച്ചതിന്റെ ബാക്കി കണ്ടിന്യൂ ആയിട്ട് മുഴുവനായിട്ടും ഖുർആൻ മുഴുവനായിട്ടും പഠിക്കാൻ ശ്രമിക്കണം. മാഷാല്ല നല്ല ഖിറാഅത്താണ്, ഒന്നുകൂടി ശ്രമിച്ചാൽ ഒന്നുകൂടി മനോഹരമായിട്ട് ഓതാൻ പറ്റും. ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെ ഓതിയത്, എന്നാലും ഒന്നും കൂടി എന്ത് ചെയ്യുക, ഇൻഷാല്ല കുറച്ചും കൂടി തജ്വീദൊക്കെ ശ്രദ്ധിച്ച് നന്നായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നന്നായി പഠിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത കോളർ ആരാ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആ ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്തിട്ട് ഒന്ന് പറയോ. ഹലോ, നാസിം അബ്ദുൽ നാസർ. അവന്റെ വീട് എവിടെയാണ്? കോട്ടക്കല്ലാണ് അല്ലേ? ഓക്കെ, കേട്ടില്ല. ഇപ്പൊ ഖത്തറിലാണ്. ഓക്കെ ഓക്കെ, മാഷാല്ല. ഇപ്പൊ ഖത്തറിൽ നിന്നാണ് വിളിക്കണത് അല്ലേ? ഓക്കെ മാഷാല്ല. നാസിമോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്? അൽഫിത്ര രണ്ടില്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിലാണോ? അവിടെ അൽഫിത്ര ഉണ്ടോ? ഓക്കെ മാഷാല്ല. അൽഫിത്രയിലെ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് അല്ലേ? എത്ര സൂറത്തേക്കാണ് അത് പഠിച്ചിട്ടുണ്ട്? നാസ് മുതൽ ഇൻഫിത്താർ വരെ പഠിച്ചിട്ടുണ്ട്. മാഷാല്ല, വെരി ഗുഡ്. അതെ, ഇത് സമാ ഉംഫത്തറത്ത് വരെ അല്ലേ? ആ ഓക്കെ. മോന് മുമ്പ് പീസർ ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? മാഷാല്ല. അപ്പോ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിന്റെ നിയമങ്ങളൊക്കെ അറിയാലേ? ഓക്കെ, എന്നാ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അതിൻ്റെ ബാക്കിയാണ് മനോദേണ്ടത്. ഓക്കെ അല്ലേ? ഇന്നൽ അബ്റാറ ലഫീ നഈം على الأرائك ينظرون. ഇതിന്റെ ബാക്കി ഓതണം. വെരി ഗുഡ്. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് മാഷാല്ല നാസിം ആൻസർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അത് ഏത് സൂറത്തിലാന്ന് പറയണം.
0: ഓക്കെ
1: ഓക്കെ മാഷാല്ല.

ഹമീദ്. ഇതേത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേരാണ് പറയേണ്ടത്. നാസിം? അല്ല. ആൻസർ പെട്ടെന്ന് പറയണം. കേട്ടില്ല,

0: بينا.
1: لا ഓക്കെ, സമയം അവസാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് അല്ല, രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ പറയാൻ പറ്റിയിട്ടില്ല. മുന്നേ പറഞ്ഞ ആൻസർ തെറ്റാണ്. കുഴപ്പമില്ല, ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ നന്നായി പഠിച്ച് ടെലിവിജനിലേക്ക് വിളിക്കണം ഇൻഷാല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിജയാകാൻ ശ്രമിക്കാം. ഓക്കെ, വിജയാവണം. ഓക്കെ ഓക്കെ ഇൻഷാല്ല. സൂറത്തുൽ ബുറൂജാണ്. ഓക്കെ ഓക്കെ ഇൻഷാല്ല. അപ്പോൾ നന്നായി പഠിക്കാം. ഓക്കെ, നല്ല ഉഷാറായി പഠിച്ച് എവിടുന്ന് ചോദിച്ചാലും ആൻസർ പറയാൻ കഴിയുന്ന രൂപത്തിൽ നല്ല റെഡിയായിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മോനെ നന്നായി പഠിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ല, പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ല, ഇന്നലത്തെ മത്സരാർത്ഥികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മെ വിളിച്ചത്. നല്ല രൂപത്തിൽ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയികളാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില കുട്ടികൾക്ക് ആൻസർ പറയാതെ വന്നതുകൊണ്ട് ഇൻഷാല്ല അടുത്ത പ്രാവശ്യത്തേക്ക് അവർ ഉഷാറായി വരാം എന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ല, ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ നമ്മുടെ കുഞ്ഞു മക്കൾ ഖുർആൻ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മുടെ മക്കളെയും ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകും അല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹനാൻ, സൈനബ് ബിൻത് മുഹമ്മദ് ഒസ്മാൻ, നാസിം അബ്ദുൽ നാസർ കോട്ടകൽ. അവതരിപ്പിച്ചത് ഷാക്കിർ സൊലാഹി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസൂകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൻ നാസ് മുതൽ തുടങ്ങി 30-ാമത്തെ ജുസ് പൂർണ്ണമാക്കുകയും 29-ാമത്തെ ജുസ് അതിലെ സൂറത്തുൽ മുൽക്ക് ആണ് ഇൻഷാ അള്ളാ ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഈ സൂറത്തും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ 2 ജുസും പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. ആയതിനാൽ നമ്മെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ സൂറത്തുകളാണ് നമ്മൾ ആദ്യം മുതലേ പഠിക്കുവാനായി അല്ലെങ്കിൽ പഠിപ്പിക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ആദ്യം മുതലേ ക്ലാസ് കേട്ട ആളുകൾക്ക് പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവും. സൂറത്തുൽ മുൽക്ക് ഇൻഷാ അള്ളാ നമുക്ക് തുടങ്ങാം.

0: البصر خاسئا وهو حسير.
1: സൂറത്തുൽ മുൽക്കിലെ ഒന്നാമത്തെ ആയത്ത്.
0: തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ,
0: തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖ,
1: ഈ ഇഖ്ഫാം ബിഗുന്നയാണ് കാര്യമായിട്ട് ഉള്ളത്.
0: ഷൈഇൻ ഖദീർ.
1: അതുപോലെ തന്നെ ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഷൈഇൻ ഖ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖദീർ ഖദീർ അല്ല ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക, നേർപ്പിക്കുക. ഓതുമ്പോൾ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യരുത്. മുൽക്ക്
0: വഹുവ അല കുല്ലി വഹുവ
1: വഹുവ അല എന്ന് പറയുമ്പോൾ അയിൻ കൃത്യമാവുകയില്ല.
0: വഹുവ അല കുല്ലി ഷൈഇൻ ഖ വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ
1: എടുത്ത് ഉച്ചരിക്കണം ഓരോ അക്ഷരവും.
0: അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല.
1: الذي خلق الموت والحياه والحاء والحياه
0: موت والحياه حاء
1: പ്രത്യേകം ശ്രദ്ധിക്കണം. ലിയബ്ലുവകും ലിയബ്ലുവകും വ വ അവിടെ ഓതുമ്പോൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ലിയബ്ലുവകും ലിയബ്ലുവകും ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ വ എന്ന അക്ഷരത്തെ ശ്രദ്ധിക്കണം.
0: ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു,
1: ഇവിടെ അയ്യുക്കും മഹ്സനു ആവാൻ സാധ്യതയുണ്ട്.
0: അയ്യുക്കും മഹ്സനു, മഹ്സൻ അല്ല അഹ്സൻ,
1: ഹംസയാണ്. അയ്യുക്കും അഹ്സനു അമല. വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം.
0: അമല
1: മദ് ഇവതാണ് അതിൻ്റെ പേര്.
0: വഹുവൽ അസീസുൽ ഗഫൂർ വഹുവൽ അസീസു അല്ല,
1: അധികം ആളുകളും വഹുവൽ അസീസു എന്ന് പറയാം.
0: വഹുവൽ അസീസു വഹുവൽ അസീസാണ്, അസീസ് وهو العزيز الغفور.
1: يروبت
0: الذي خلق سبع سماوات طباقا الذي خلق سبع سماوات طي
1: خلق خاء قاف
0: سبع عين سماوات طي
1: تنوين الشيشم طاء تنوين أبكتماكي منكرم طباقا طاء إن دوچارنم تندوڑي ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് വരണം. അതോടൊപ്പം നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മുരട് അഥവാ പല്ല് ഇങ്ങനെ കുത്തി നിൽക്കുന്ന തൊട്ട് ബാക്കിൽ ആണ് അതിൻ്റെ മഹ്റജ്. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്ന് നിൽക്കുകയും വേണം, ചേർന്ന് വരണം.
0: സമാവാതിൻ ത്വബാഖോ ബാഖോ
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബ എന്ന് വളരെ ലേറ്റായിട്ട്
0: കോ കനപ്പിച്ച്
1: ത്വബാഖോ ഈ രൂപത്തിലാണ് നിർത്തേണ്ടത്.
0: മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഖൽഖി ഖാ ഖാഫ് റഹ്മാനി മിൻ തഫാവുത്
1: വഖഫ് ചെയ്യുമ്പോൾ തഫാവുത് എന്ന് പറയരുത്.
0: തഫാവുത് ഫർജിഇൽ ബസ്റ ഫർജിഇൽ ബസ്റ ഹൽ തറാ മിൻ ഫുതൂർ.
1: അവിടെ ബസ്റ എന്നതിലെ സ്വാദിനെ ശ്രദ്ധിക്കണം.
0: തറാ മിൻ ഫുതൂർ ത്വാ ഫുതൂർ
1: ഫുതൂർ അല്ല ഫുതൂർ. ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം.
0: ثُمَّرْجِعِ الْبَصَرَ كَرَّتَيْنِ يَنْقَلِبْ إِلَيْكَ الْبَصَرُ خَاسِئًا ثُمَّرْجِعِ الْبَصَرَ
1: ഇവിടെ സ്വാദ്
0: كَرَّتَيْنِ يَنْقَلِبْ يَنْقَلِبْ
1: قَاف അവിടെ ഇഖ്ഫാം ബിഗുന്ന ഉണ്ട്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: യൻഖലിബ് ഇലൈക്കൽ
1: ബാഇനെ ഖൽഖല ചെയ്യണം.
0: ഇലൈക്കൽ ബസറു ഖാസിഅൻ വ
1: തൻവീനു ശേഷം വ വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം.
0: ഖാസിഅൻ വഹുവ ഹസീർ
1: ഹസീർ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്.
0: ഹസീർ
1: ഹസീർ അല്ല ഹസീർ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. സൂറത്തുൽ മുൽക്ക് നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ദിവസവും രാത്രി പ്രത്യേകിച്ചും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടതാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം. അക്ഷരത്തെറ്റുകളും മഖ്റജിലെ തെറ്റുകളും ഒക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുശക്കൂർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് അന്നൂർ എന്ന പ്രോഗ്രാമിലേക്കാണ്.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇന്ന് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. സൂറത്ത് നൂറിലെ 16-ാം വചനം. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നോമ്പിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട വചനമാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ 184-ാം വചനമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ തുടർ വചനങ്ങൾ. ഇന്ന് നമ്മുടെ വചനം അയ്യാമം മഅദൂദാത്ത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون എന്നുള്ള വചനമാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കിയത് ഏതാനും നാളുകളാണ്. ആ നാളുകൾ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. രോഗികൾ, യാത്രയിലുള്ളവർ, അവർക്ക് നോമ്പിൽ ഇളവുണ്ട്, നോമ്പൊഴിവാക്കാം. തത്തുല്യമായത് പിന്നീട് നോറ്റി വീട്ടിയാൽ മതി. ക്ലേശപ്പെട്ട് നോമ്പെടുക്കേണ്ടി വരുന്നവർ, അവർക്കും നോമ്പിൽ ഇളവുണ്ട്. പകരം ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ ചെയ്താൽ മതി. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുമായി ബന്ധപ്പെട്ട അതിൽ ഇളവുകളും അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക റഹ്മത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പരിഗണനകളും പറയപ്പെട്ട ഒരു മഹൽ വചനമാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു വചനം. അതിൻ്റെ തുടക്കഭാഗം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അയ്യാമം മഅദൂദാത് എന്നാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അയ്യാമൻ യൗമുൻ, അയ്യാം ദിനങ്ങൾ, മഅദൂദാത് അതിൽ നിന്നാണ്. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി, മഅദൂദ് മഅദൂദത്ത് എണ്ണപ്പെട്ടത്, എണ്ണപ്പെട്ടവ. അയ്യാമം മഅദൂദാത് എന്ന് പറഞ്ഞാൽ സൂമു, നിങ്ങൾ നോമ്പെടുക്കുക. അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ, അല്ലെങ്കിൽ അസ്സിയാമു അയ്യാമം മഅദൂദാത്, നോമ്പെടുക്കൽ എണ്ണപ്പെട്ട ഏതാനും നാളുകൾ എന്നാണ്. മാസങ്ങൾ, വർഷങ്ങൾ, ആഴ്ചകൾ എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല. അയ്യാമൻ എന്നാണ് പറഞ്ഞത്, ഏതാനും നാളുകൾ. ഇതിൽ അയ്യാം എന്നുള്ളത് അയ്യാമുൻ, വ്യാകരണ പ്രകാരം നഖിറ എന്ന് പറയും. ഈ അയ്യാമുൻ എന്നുള്ള നാമം, നഖിറ എന്ന് പറഞ്ഞാൽ സാമാന്യ നാമം. ഭാഷയിൽ ഇങ്ങനെ സാമാന്യ നാമം വന്നാൽ ഇത്തരം നാമങ്ങൾ അത് ഖില്ലത്തിനെ, അതേപോലെ കെസിറത്തിനെ, അതേപോലെ തഅലീം, അതേപോലെ അൽഹൂൻ, ഇതൊക്കെ ഈ നഖിറ സാമാന്യനാമം അറിയിക്കും. വളരെ തുച്ഛം, കുറച്ച് എന്ന അർത്ഥത്തിൽ, നിസ്സാരം എന്ന അർത്ഥത്തിൽ, അതാണ് ഹൂൻ. തഅലീം മഹനീയം, ഗംഭീരം എന്ന അർത്ഥത്തിൽ. കെസിറത്ത് ഏറെ കൂടുതൽ എന്ന അർത്ഥത്തിൽ. ഖില്ലത്ത് വളരെ കുറച്ച് എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ ഇത്തരം മാറിഫയല്ലാതെ നഖിറ സാമാന്യ നാമം അറിയിക്കുന്ന വിഷയമാണ്. ഇതൊക്കെ അറിയിക്കാനാണ് ഇങ്ങനത്തെ സാമാന്യ നാമം വരിക. ഇവിടെ ഇതിൽ ഏതിനെയാണ് അറിയിക്കുന്നത്? ഖില്ലത്തിനെയാണ് അറിയിക്കുന്നത്. വളരെ കുറച്ച്, അയ്യാമൻ ഖലാഇല, വളരെ കുറച്ച് നാളുകൾ എന്നതിനെയാണ് ആ പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്. കാരണം അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ വസ്ഫ് പറഞ്ഞു, വിശേഷണം. മഅദൂദാത്, മഅദൂദാത് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താവുന്ന എന്നാണ്. കൂടുതൽ ഉള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, എന്നാൽ കുറച്ചുള്ളതാണ് എങ്കിൽ അതിനെ അദ്ദ് ചെയ്യാം, എണ്ണാം. കൂടുതലാണ് എങ്കിൽ ആളുകൾ സാഹസപ്പെടും, പ്രയാസപ്പെടും. ഒരു രസികൻ കഥയിൽ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ചു. എന്നിട്ട് ബാങ്കിലെ പണം ഒന്നായിട്ട് കവർന്ന് കൊണ്ടുവന്ന് അവരെണ്ണുമ്പോൾ സാഹസപ്പെടുകയാണ്, എണ്ണാൻ കഴിയണില്ല, തീർക്കാൻ കഴിയണില്ല. അപ്പോൾ അതിലൊരു ആൾ പറഞ്ഞു എന്നാണ്, നമ്മളെന്തിനാണ് ഇത് തിട്ടപ്പെടുത്താൻ എണ്ണി പ്രയാസപ്പെടുന്നത്? നാളെ വാർത്ത വരുമ്പോൾ അറിയാം എത്ര കാശ് നഷ്ടമായി. അപ്പോൾ നമുക്ക് നമ്മൾ കൊള്ളയടിച്ചത് എത്രയെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എപ്പോഴും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കൽ കുറച്ചുള്ളതിനെയാണ്, കൂടുതലുള്ളത് എണ്ണാൻ പ്രയാസപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ മഅദൂദാത് എന്ന് പറഞ്ഞു, എണ്ണപ്പെടുന്ന. അപ്പോൾ അത് കുറച്ച് എന്നതിനെയാണ് അറിയിക്കുന്നത്. അയ്യാമം മഅദൂദാത് എന്നുള്ളത് ഖില്ലത്തിനെ, കുറച്ച് എന്നതിനെ അറിയിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയുക എന്ന് പറഞ്ഞു. അതേപോലെ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദ, ജൂദർ അതേപോലെ അവിശ്വാസികൾ, ഞങ്ങളെ നരകം തൊടുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വന്നാൽ തന്നെയും അത് ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും നാളുകളല്ലാതെ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖിസ്സ വായിക്കുമ്പോൾ വശറൌഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ എന്നാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വളരെ തുച്ഛമായ വിലക്ക് അവർ വാങ്ങി മിസറിലെ മാർക്കറ്റിൽ. ആ വളരെ തുച്ഛ വില എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും ദിർഹമുകൾ, നിർണിത നാണയങ്ങൾ അതിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വാങ്ങി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ മഅദൂദാത്ത് എന്ന് പ്രയോഗിച്ചതിൽ അതിൻ്റെ പൊരുൾ വളരെ കുറച്ച് എന്നുള്ളതാണ് അത് ദ്യോതിപ്പിക്കുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി റംല ബിന്ത് അബി സുഫിയാൻ, അവരൊരിക്കൽ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബി അബി അബി സുഫിയാൻ വബി അഖി മുആവിയത എന്ന്. അള്ളാഹുവെ, എൻ്റെ ഭർത്താവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്കും എൻ്റെ ഉപ്പ അബൂ സുഫിയാനും എൻ്റെ സഹോദരൻ മുആവിയക്കും ദീർഘായുസ് കനിഞ്ഞ് എനിക്ക് സൗഖ്യവും കുളിർമയും ഏകേണമേ എന്നാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ദുആ. അത് കേട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിക്കുന്നുണ്ട്, ഖദ് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അജലുകൾ, മരണതീയതികൾ നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. വ അയ്യാമിൻ മഅദൂദ, ദിനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ട്. അത് ഈ ദുനിയാവിൽ ആഖിറത്തിനെ അപേക്ഷിച്ച് പരിമിതമായ ദിനങ്ങൾ. വ അർസാഖിൻ മഖ്സൂമ, ഉപജീവനം അത് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നിട്ട് ലൻ യുഅജ്ജിൽ അല്ലാഹു മിൻഹാ ഷൈഅൻ ഖബ്ല ഹില്ലിഹി ഔ യുഅഖ്ഖിറ മിൻഹാ ഷൈഅൻ ബഅദ ഹില്ലിഹി, ഒരു സംഗതിയും അത് സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല വേഗത്തിലാക്കൂല, സംഭവിക്കേണ്ടതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പിന്തിപ്പിക്കുകയില്ല. വലൗ കുൻതി സഅൽതില്ലാഹ അൻ യുആഫിയകി മിൻ അദാബിൻ ഫിന്നാരി വ അദാബിൻ ഫിൽ ഖബർ കാന ഖൈറൻ ലകി വ അഫ്ദൽ, നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് സൗഖ്യം നിങ്ങൾ തേടിയിരുന്നുവെങ്കിൽ അതായത് ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു എന്നാണ്. അവിടെ ഞാനത് കൊണ്ടുവന്നത് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ. ഇവിടെ അയ്യാമിൻ മഅദൂദ, എണ്ണപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ നാളുകൾ എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് ഈ ഒരു പ്രയോഗം, അയ്യാമൻ മഅദൂദാത് എന്നുള്ള പ്രയോഗം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത് എന്ന്. ഈ അയ്യാമൻ മഅദൂദാത് എന്ന് അതിനെ തുടർത്തി പറഞ്ഞത് അത് തസ്ഹീലിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, ആ നോമ്പ് ഏതാനും ദിനങ്ങളാണ്, നാളുകളാണ് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾക്ക്, വിശ്വാസികൾക്ക് അതിൽ എളുപ്പം അറിയിക്കുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ താല്പര്യപൂർവ്വം, ആവേശപൂർവ്വം, ഞെരുക്കമോ പ്രയാസമോ പ്രകടിപ്പിക്കാത്ത വിധം അത് ഏൽക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അതാണ് ഈ അയ്യാമം മഅദൂദാത് എന്ന ഈ അനുബന്ധത്തിൻ്റെ പൊരുളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില തഫ്സീറുകളിൽ ഇമാമുൽ ഖഫ്ഫാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം എടുത്തു നൽകിയിട്ടുണ്ട്. അബൂബക്കർ അൽ ഖഫ്ഫാൽ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളിൽ, ഉലമാക്കളിൽ അതിശ്രേഷ്ഠരായ പണ്ഡിതനാണ്. ഖഫ്ഫാലുമാർ കുറേയുണ്ട്, അൽ ഖഫ്ഫാൽ, അബൂബക്കർ അശ്ശാശി അൽ ഖഫ്ഫാൽ, അതേപോലെ അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ ഫാരിഖി, അൽ മുസ്തബഹിരി അൽ ഖഫ്ഫാൽ എന്നിവരൊക്കെ ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. പക്ഷെ അതിൽ അബൂബക്കർ അശ്ശാശി അൽ ഖഫ്ഫാൽ ഹിജറയുടെ 365 മരണപ്പെട്ട അബൂബക്കർ അശ്ശാശി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ 417 അൽ മുസ്തബഹരി, അബൂബക്കർ അൽ ഫാരിഖി അദ്ദേഹം ഹിജറയുടെ 507 ഏതായാലും ഈ അബൂബക്കർ അശ്ശാശി അൽ ഖഫ്ഫാൽ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഉംദുറു ഇലാ അജീബി മാ നബ്ബഹ അല്ലാഹു അലൈഹി മിൻ സഅതി ഫദ്ലിഹി വറഹ്മതി ഫി ഹാദ തക്ലീഫ്, നോമ്പാകുന്ന ഈ കൽപ്പനയിൽ, ഈ വിധിയിൽ അള്ളാഹുവിൻ്റെ വിപുലവും വിശാലവുമായ റഹ്മത്തും ഔദാര്യവും അള്ളാഹു ഉണർത്തിയത് മഹാത്ഭുതം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ, നോക്കൂ എന്നിട്ട് അദ്ദേഹം എണ്ണാണ്. ഫഖദ് നബ്ബഹ അല്ലാഹു ഇലാ മയലി, അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, അന്ന ലിഹാദിഹിൽ ഉമ്മത്തി ഫി ശരീഅത്തി സിയാമി ഉസ്വതും ബിൽ ഉമമിൽ മുതഖദ്ദിമ, നോമ്പ് നിയമമാക്കിയതിൽ പൂർവ്വ സമുദായങ്ങളുടെ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാന തആല ഉണർത്തി. രണ്ട്, അന്ന സൗം സബബുൻ ലിഹുസൂലി തഖ്വ, തഖ്വ സാക്ഷാത്കരിക്കാനും നേടാനും കാരണമാണ് നോമ്പ് എന്ന് അള്ളാഹു ഉണർത്തി. നോമ്പ് നിയമമാക്കിയില്ലായിരുന്നുവെങ്കിൽ, നിർബന്ധമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മഹനീയ ലക്ഷ്യം തഖ്വ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നഷ്ടപ്പെടും. മൂന്നാമത്തേത്, അന്നഹു മുഖ്തസും ബി അയ്യാമിൻ മഅദൂദാത്ത്, ഈ നോമ്പ് അത് എണ്ണപ്പെട്ട ഏതാനും നാളുകൾക്ക് പ്രത്യേകമാക്കി. ഫൈനഹു ലൗ ജഅലഹു അബദൻ ലഹസലത്തിൽ മശഖത്തുൽ അദീമ, നോമ്പിനെ അള്ളാഹു സുബ്ഹാന തആല നിസ്കാരം പോലെ നിത്യ കർമ്മമാക്കിയിരുന്നുവെങ്കിൽ വലിയ ക്ലേശം അതിനാൽ ഉണ്ടാകുമായിരുന്നു. പിന്നെ നാലാമത്തേത്, അന്നഹു ഖസ്സഹു മിൻ ബൈനി ശുഹൂരി ബിശഹരി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ലികൗനിഹി അഷ്റഫ ശുഹൂർ, നോമ്പിനെ അള്ളാഹു സുബ്ഹാന തആല നിർബന്ധമാക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം, അപ്പൊ ആ ശ്രേഷ്ഠ മാസത്തോടുള്ള ആദരവിനാൽ, ആഗ്രഹത്താൽ അതിൽ നോമ്പ് ആളുകൾക്ക് താല്പര്യവും ആവേശവും ഉള്ളതാക്കും. പിന്നെ അഞ്ചാമത്തേത്, ഇസാലത്തുൽ മശഖ ഫി ഇൽസാമിഹി, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ക്ലേശം അള്ളാഹു സുബ്ഹാന തആല ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, ക്ലേശം അനുഭവിക്കുന്ന രോഗികൾ അതേപോലെ തന്നെ യാത്രികർ ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്തു, നോമ്പ് ഒഴിവാക്കി. ഈ അഞ്ച് കാര്യങ്ങൾ എണ്ണിയിട്ട് അൽ ഖഫാൽ പറയുകയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖദ് റാഅ ഫി ഫരീദത്തി സിയാമി ഹാദിഹിൽ വുജൂഹ് മിന അർറഹ്മ ഫലഹുൽ ഹംദു അലാ നിഅമിഹി അല്ലതീ ലാ തുഹ്സ, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാന തആല പരിഗണിച്ചു. ആ പരിഗണന അള്ളാഹുവിന്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്നാണ് അദ്ദേഹം അനുബന്ധമായിട്ട് പറഞ്ഞത്. അപ്പൊ നോക്കൂ, നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയതിലുള്ള അള്ളാഹുവിന്റെ റഹ്മത്തും ഔദാര്യവും ഈ ഉമ്മത്തികളോട്, ഇത് നിങ്ങൾക്ക് മാത്രമല്ല പൂർവികർക്കും നിയമമാണ്, നിർബന്ധമാണ്, തഖ്വ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രധാന കാരണം നോമ്പാണ്. പിന്നെ ഇത് ഏതാനും നാളുകൾ മാത്രം, ഈ നോമ്പ് നിർബന്ധമാക്കാൻ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ തിരഞ്ഞെടുത്തു. ക്ലേശപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല, അവർക്ക് ഇളവുണ്ട്, ഇതൊക്കെ അറിയിച്ചു. അപ്പം എത്ര ഔദാര്യം, എത്ര അനുഗ്രഹം, എത്ര കാരുണ്യം! ഇതാണ് ഇമാമ്മാർ ഈ വിഷയത്തിൽ വായിച്ചത്, ഈ ഒരു പ്രയോഗം അയ്യാമം മഅദൂദാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് നമ്മളിവിടെ പ്രത്യേകം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. മേലായവൻ്റെ റഹ്മത്തും അവൻ്റെ ഫദ്ലും ഔദാര്യവും. അള്ളാഹു സുബ്ഹാന തആല നമ്മളോട് അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ, സൂമു അയ്യാമൻ മഅദൂദാത്ത്, നിങ്ങൾ എണ്ണപ്പെട്ട ഏതാനും ദിനങ്ങൾ, കുറഞ്ഞ ദിനങ്ങൾ നോമ്പെടുക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശം, ഏത് നോമ്പാണ്, റമദാനിലെ നോമ്പാണോ, അതല്ല റമദാനിലെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പുണ്ട്, ആ നോമ്പുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നു. റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ. ആ റബീഉൽ അവ്വൽ മാസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നോമ്പെടുത്തിട്ടുണ്ട്. ഹിജറയുടെ ഒന്നാം വർഷമാണത്. പിന്നെ ഹിജറയുടെ രണ്ടാം വർഷം മുഹറം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തു. ഷാബാൻ മാസം വരെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, എട്ട് മാസങ്ങൾ. ഹിജറയുടെ ഒന്നാം വർഷത്തിലോ റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, പത്ത് മാസം. വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിനെട്ട് മാസം നോമ്പെടുത്തു. അതിൽ പിന്നെയാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിനെട്ട് മാസം നോമ്പെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിൻ്റെ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസവും ദിനങ്ങളും മുമ്പാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത്. ബദർ യുദ്ധം നടന്നത് ഹിജറയുടെ രണ്ടിൽ, റമദാൻ പതിനേഴിനാണ്. അപ്പോൾ ഷാബാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാന തആല നോമ്പ് നിർബന്ധമാക്കി. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിനെട്ട് മാസം നോമ്പെടുത്തിട്ടുണ്ട്. ആ നോമ്പുകൾ ഏത് എന്ന് നമ്മൾ നോമ്പിൻ്റെ ചരിത്രം പറയവേ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ വന്നത് തുടക്ക ക്ലാസ്സിൽ അനുസ്മരിച്ചിട്ടുണ്ട്. അത് എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പുകൾ, സലാസത്തു അയ്യാം മിൻ കുല്ലി ഷഹ്ർ, ഒപ്പം ആഷൂറ നോമ്പും. മാസത്തിലെ മൂന്ന് നോമ്പുകൾ, ആഷൂറ നോമ്പ്, ഇവയായിരുന്നു റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായ നോമ്പുകൾ. ആഷൂറ മുഹറം പത്തിലാണ്. ഹിജറക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഷൂറയിൽ നോമ്പെടുത്തു. അന്ന് നോമ്പ് നിർബന്ധമായിരുന്നു, ആഷൂറ നോമ്പ്. പിന്നെ എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാസിൻ ലാ അദഉഹുൻ ഫീ സഫറിൻ വലാ ഹദർ ഹത്ത അമൂത്ത്. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മൂന്ന് കാര്യം കൽപ്പിച്ചു, അത് ഞാൻ ഒരിക്കലും കൈയൊഴിക്കൂല, യാത്രയിലായാലും നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലായാലും ഞാൻ മരിക്കുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു, ഔസാനി ബി സലാസത്തി അയ്യാമിം മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ് നബിസ്ലാഹു സ്വലം അതങ്ങൾ എന്നോട് കൽപ്പിച്ചു. വറക്കയത്തെ ദുഹ, ദുഹയിലെ രണ്ടര കയത്ത് നിസ്കാരം, പിന്നെ വ അൻ ഊത്തർ ഊത്തിർ കബിലാൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കൽപ്പിച്ചു എന്നാണ്. ഇതാണ് പിന്നെ മൂന്ന് കാര്യങ്ങൾ. അതിൽ എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, അത് നബിസ്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനു മുമ്പ് തന്നെ നിർവഹിച്ചിരുന്ന വ്രതാനുഷ്ഠാനമാണ്. റമദാന് മുമ്പ് അത് നിർബന്ധമായിരുന്നു. ആ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്. അല ഉഖ്ബിറുക്കും ബിമാ യുദ്ഹിബു വഹറ സദർ, നെഞ്ചകത്തെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതേപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്ന ഈ പക, വിദ്വേഷം, ഇതൊക്കെ പോക്കുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ എന്ന് നബിസ്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, സൗമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ്, അത് നെഞ്ചകത്തെ വിദ്വേഷം, പക പോലെ രോഗങ്ങളെ പോക്കും എന്നാണ്. സൗമു ഷഹരി സബരി, ക്ഷമയുടെ മാസമായ റമദാനിലെ നോമ്പും, വ സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പും, യുദ്ഹിബിന വഹറസ് സദർ, നെഞ്ചകത്തെ പകയും വിദ്വേഷവും പോക്കും എന്ന് പറഞ്ഞ മറ്റൊരു നിവേദനവും കാണാൻ സാധിക്കും. ഈ നോമ്പ്, ഇത് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം അനുഷ്ഠിച്ചതിനെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് നോമ്പ്, അത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ് എന്ന് ചില നിവേദനങ്ങൾ വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല മാസത്തിൽ ഏത് ദിവസവും ആകാം ആ മൂന്ന് നോമ്പുകൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒരു അറാബി ഒരിക്കൽ ഒരു മുയലിനെ പാകം ചെയ്ത് പൊരിച്ച് പാകം ചെയ്ത് അതിൻ്റെ കറിയും അതിൻ്റെ ഉപയോഗിച്ച എണ്ണയും അടക്കം കൊണ്ടുവന്നു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം. പിന്നെ അതാബി അർണബിൻ കദ് ഷവാഹ വ മഅഹ സിനാബുഹ വ അദ്മുഹ എന്നാണ്. എണ്ണയിലിട്ട് പൊരിച്ച് എന്നിട്ട് പിന്നെ അത് കറിയാക്കി, എന്നിട്ട് ആ സിനാബ് എന്നാണ് അതാണ്, ആ മുയലിനെ പൊരിച്ച എണ്ണയും വ അദ്മുഹ അതിൻ്റെ കറിയും കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അയാൾ അത് വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നില്ല, സഹാബികളോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ആറാബി കഴിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആറാബി കഴിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യംനഉകാൻ തഅകുൽ, തിന്നാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? അപ്പോൾ ആറാബി പറഞ്ഞു, ഇന്നി അസൂമു സലാസത്ത് അയ്യാമിൻ മിനൽ ഷഹർ, ഞാൻ മാസത്തിലെ മൂന്ന് നോമ്പുകൾ എടുക്കുന്ന മനുഷ്യനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇൻ കുന്ത സായിമൻ ഫസും അൽ അയ്യാമൽ ഗുർ, താങ്കൾ അങ്ങനെ മാസത്തിൽ മൂന്ന് നോമ്പ് എടുക്കുന്ന ആളാണ് എങ്കിൽ അൽ അയ്യാമുൽ ഗുറിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. അയ്യാമുൽ ഗുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയ്യാമുൽ ബിയുമ്പ്, എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ, പൗർണമി, രാവുകൾ, അതിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. ഖതാദ ഇബ്നു മിൽഹാൻ അൽ ഖൈസിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കന യഉമുറുനാ ബിസൗമി അയ്യാമിൽ ലയാലിയൽ ഗുർ അൽ ബീദ് 13, 14, 15 ഞങ്ങളോട് അയ്യാമുൽ ബീദിൽ 13, 14, 15 രാവുകളിൽ നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് തിരുനബി പറയും, ഹുന്നക സൗമി ദഹർ, വർഷം മുഴുവൻ നോമ്പെടുക്കുന്നത് പോലെയാണ് അവ എടുത്താൽ അനുഷ്ഠിച്ചാൽ എന്ന് പറയുമായിരുന്നു എന്നാണ്. സഹിയായ നിവേദനങ്ങളാണ്. ഞാനിത് പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പ് അത് നിർബന്ധമാക്കപ്പെടുകയും നിർബന്ധമായി അത് അനുഷ്ഠിക്കുകയും ചെയ്തതിന് മുമ്പ് നിർബന്ധ നോമ്പെടുത്തിട്ടുണ്ട്. 18 മാസക്കാലം, അതെല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, അയ്യാമുൽ ബീദ് ആകാം അല്ലാതെ ആവാം, ഏറ്റവും ശ്രേഷ്ഠം അയ്യാമുൽ ബീദാണ്. പിന്നെ ആഷൂറ നോമ്പ്. ഇവിടെ അയ്യാമൻ മഅദൂദാത്ത്, അല്ലാഹു സുബ്ഹാനഹു വതാല നോമ്പ് നിർബന്ധമാക്കി, കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ആ നിർബന്ധമാക്കിയ വിധി അല്ലാഹു സുബ്ഹാനഹു വതാല അറിയിച്ചു. എന്നിട്ട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറഞ്ഞ നാളുകൾ. അതുകൊണ്ട് ഉദ്ദേശം, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത്, റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്ന നോമ്പുകളാണ് ഉദ്ദേശം. അത് ഏതാണ്? അത് എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പും ആഷൂറ നോമ്പും. ഇതാണ് ഒരു വിഭാഗം ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്നാൽ പ്രാമാണികരായ മറ്റു പല പണ്ഡിതന്മാരും, കൂടുതൽ മുഫസ്സിറുകളും ഫുഖഹാക്കളും പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതാല അയ്യാമം മഅദൂദാത്ത് എന്ന് വിശേഷിപ്പിച്ചത് വിശുദ്ധ റമദാൻ മാസത്തെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞു എണ്ണപ്പെട്ട നാളുകൾ. എന്നിട്ട് ആ തുടർച്ചയിൽ ഈ എണ്ണപ്പെട്ട നാളുകൾ ഏത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചു. അത് അടുത്ത വചനം ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാന തആല വിശദീകരിച്ചു. ഇവിടെ അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാന തആല വിശുദ്ധ റമദാൻ മാസം, അത് 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പാണെങ്കിലും വിശ്വാസികൾ അത് വളരെ എളുപ്പമുള്ളതായി ഏൽക്കാനും അനുഷ്ഠിക്കാനും അല്ലാഹു സുബ്ഹാന തആല അതിനെയാണ് അയ്യാമൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ നാളുകൾ എന്ന് വിശേഷിപ്പിച്ച് ഇവിടെ ഉണർത്തിയത്. റമദാൻ മാസം അതിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. ഇമാം ഇബ്നു ജരീർ റത്തബരി പറഞ്ഞു, വഔലൽ അഖ്വാൽ ബിസ്സവാബ് ഇന്ദി, എൻ്റെ അടുക്കൽ ശരിയോട് ഏറ്റവും അടുത്ത അഭിപ്രായം ഖൗലു മൻ ഖാല അന ജല്ല വസനാഉഹു ബിഖൗലിഹി അയ്യാമൻ മഅദൂദാത്ത് അയ്യാമ ശഹ്റി റമദാൻ. അയ്യാമൻ മഅദൂദാത്ത് എന്ന ഈ വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തിലെ അയ്യാം ദിവസങ്ങളെയാണ് പരിഗണിച്ചത്, ഉദ്ദേശിച്ചത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റേതായ കാരണങ്ങളൊക്കെ പിന്നെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇവിടെ ഈ അയ്യാമൻ മഅദൂദാത്തിൻ്റെ ലക്ഷ്യം അയ്യാമു ശഹ്റി റമദാൻ, റമദാൻ മാസത്തിലെ ദിനങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ റമദാൻ മാസത്തിൻ്റെ വിഷയവും വിധിയും ഒക്കെ ഇനി വരാനിരിക്കുന്നു അടുത്ത വചനത്തിൽ, 185 വചനത്തിൽ. ഇവിടെ ഈ അയ്യാമം മഅദൂദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണപ്പെട്ട ഏതാനും കുറഞ്ഞ നാളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന 4 നോമ്പുകൾ, എല്ലാ മാസത്തിലെയും 3 നോമ്പ് പിന്നെ ആഷൂറ നോമ്പ് ഇതാണ് എന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു, സൂമു അയ്യാമം മഅദൂദാത്ത്. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവിനെയും അതേപോലെ തന്നെ ഇതിൽ ഞെരുക്കവും പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. വല്ലവരും ഞെരുക്കം കാണുന്നുവെങ്കിൽ അൽ മശക്കത്തു തജ്ലിബു തൈസീർ, അത് ഒരു തത്വമാണ്, പ്രയാസം അത് എളുപ്പത്തെ കൊണ്ടുവരും. അപ്പോൾ വല്ലവരും വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ ഞെരുക്കവും പ്രയാസവും ഉള്ളവരാണ് എങ്കിൽ അവർക്ക് എളുപ്പമുണ്ട്. ആ വിഷയമാണ് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബീദില്ല അത് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് അന്നൂർ എന്ന ഭാഗം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ക്ലാസ് 13. ചോദ്യമൊന്ന്, നബിക്ക് 11 ഭാര്യമാരാണുള്ളത്, അതിൽ റംല എന്നറിയപ്പെടുന്ന ഭാര്യ ഏതാണ്? ഓപ്ഷൻ എ ഉമ്മു കുൽസും, ബി ഉമ്മു സലമ, സി ഉമ്മു ഹബീബ. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണല്ലോ ഉമ്മു ഹബീബ, അവരുടെ സഹോദരൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ മുആവിയ, ബി ഖാസിം, സി സുഫിയാൻ. ചോദ്യം 3, അബൂബക്കർ അഷാഷി അൽ ഖഫാൽ എന്ന വ്യക്തി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ഏതാണ് ആ മദ്ഹബ്?
4: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. സൂറത്തു അസ്സുഖ്റുഫ്, സൂറത്തുൽ അഹ്ഖാഫ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.

السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു അസ്സുഖ്റുഫ്, സൂറത്തുൽ അഹ്കാഫ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അഷ്-ഷൈഖ്

0: മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കി ശബ്ദ പ്രക്ഷേപണം നിർവഹിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തുൻ നഹൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും വായിച്ച് കേൾപ്പിക്കുന്നു.
3: വചനം 125. ഉദ്ഉ, നീ ക്ഷണിക്കുക, വിളിക്കുക. ഇലാ സബീലി, മാർഗത്തിലേക്ക്. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ബിൽ ഹിക്മതി, യുക്തി കൊണ്ട്. തത്വം വിജ്ഞാനം മുഖേന. വൽ മൗഇളതി, സദുപദേശവും. അൽ ഹസന, നല്ലതായ. വജാദിൽഹും, അവരോട് തർക്കം, വിവാദം, വാഗ്വാദം, വാദപ്രതിവാദം നടത്തുകയും ചെയ്യുക. ബില്ലത്തി, യാതൊന്നുമായി, യാതൊന്നനുസരിച്ച്. ഹിയ, അത്. അഹ്സനു, കൂടുതൽ നല്ലതാണ്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ഹുവ, അവൻ തന്നെ. അഅ്ലമു, നല്ലവണ്ണം അറിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ബിമൻ ദല്ല, പിഴച്ചവരെ പറ്റി, തെറ്റിയവരെ പറ്റി. അൻ സബീലിഹി, അവന്റെ മാർഗം വിട്ട്, മാർഗത്തിൽ നിന്ന്. വഹുവ അഅ്ലമു, അവൻ നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റി.

0: നബിയെ, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് യുക്തിതത്വവും നല്ല സദുപദേശവും മുഖേന നീ ജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുക. കൂടുതൽ നല്ലതേതോ അതനുസരിച്ച് അവരോട് വിവാദം നടത്തുകയും ചെയ്യുക. നിശ്ചയമായും നിന്റെ റബ്ബ് തന്നെയാണ് അവന്റെ മാർഗം വിട്ടു പിഴച്ചു പോകുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവൻ. അവൻ തന്നെ നേർമാർഗം പ്രാപിക്കുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവനുമാകുന്നു.
1: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുന്നത് നിർബന്ധം ചെലുത്തിയോ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചോ ആവരുത്. അതിന് മൂന്നു രീതികളാണുള്ളതെന്ന് ഇവിടെ അല്ലാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, യുക്തി തത്വങ്ങൾ, ഹിക്മ. രണ്ട്, നല്ല രൂപത്തിലുള്ള സദുപദേശം, അൽ മൗഇലതുൽ ഹസന. മൂന്ന്, കൂടുതൽ നല്ല രീതിയിലുള്ള വിവാദം, അൽ മുജാദല ബില്ലത്തി ഹിയ അഹ്സൻ. ഉപദേശിക്കുന്ന വിഷയത്തിന്റെ യഥാർത്ഥം ഗ്രഹിക്കുമാറ്, അതിന്റെ യുക്തി, തെളിവ്, ലക്ഷ്യം ആദിയായവ വിവരിച്ചു കൊടുക്കുക എന്ന് ഒന്നാമത്തതിനും, അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കുവാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനും ആവശ്യമായ പ്രോത്സാഹനങ്ങളും പ്രേരണകളും ന്യായങ്ങളും നൽകുകയെന്ന് രണ്ടാമത്തതിനും സാമാന്യമായി വിവക്ഷ നൽകാം. ആപേക്ഷികമായി നോക്കുമ്പോൾ ബുദ്ധിയും വിവേകവും ഉള്ളവരിൽ ഒന്നാമത്തെ രീതിയും സാധാരണക്കാരിൽ രണ്ടാമത്തെ രീതിയും കൂടുതൽ ഫലവത്തായിരിക്കും. എല്ലാവരും സാത്വികന്മാരും

0: സത്യാന്വേഷണ തൽപരരും ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളവരോട് തർക്കവും വാദവും നടത്തേണ്ടതായി വരും. എന്നാൽ അത് വായടപ്പിക്കുന്ന തരത്തിലുള്ളതോ ഉത്തരമുട്ടിക്കുവാൻ വേണ്ടിയോ ആയിരിക്കരുത്. സന്ദർഭത്തിനും ആൾക്കും പരിസ്ഥിതിക്കും അനുസരിച്ച് കൂടുതൽ നയത്തോടും മയത്തോടും കൂടിയും സത്യസന്ധമായും ആയിരിക്കേണ്ടതാണ്. സംഭാഷണം പ്രതിയോഗിയുടെ പരാജയത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ടാവരുത്. സത്യം ഗ്രഹിപ്പിക്കുകയാവണം ലക്ഷ്യം. സംസാര ശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും വെറുപ്പിക്കുന്ന രൂപത്തിലാവരുത്. അല്ലാത്ത പക്ഷം പ്രതിയോഗി ഉത്തരമുട്ടി പരാജയപ്പെട്ടാൽ പോലും സത്യത്തോട് ഇണങ്ങാതിരിക്കുകയായിരിക്കും ഉണ്ടാവുക. ന്യായവും തെളിവും സമർപ്പിക്കുന്നത് ഇരുവിഭാഗക്കാരും അംഗീകരിക്കുന്ന അടിസ്ഥാനം തെറ്റാതിരിക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾ ഓരോ കക്ഷിയും മനസ്സിരുത്തായിക കൊണ്ടാണ് രണ്ടു വ്യത്യസ്തമായ അഭിപ്രായഗതിക്കാർ തമ്മിൽ നടത്തപ്പെടുന്ന ഇന്നത്തെ വാദപ്രതിവാദങ്ങളിൽ ബഹുഭൂരിഭാഗവും ഫലശൂന്യമായി തീരുന്നതും പരസ്പരം വിദ്വേഷം വളർത്തുവാൻ കാരണമായി തീരുന്നതും. ക്ഷണിക്കുന്ന മാർഗവും രീതിയും എത്ര തന്നെ നല്ലതായിരുന്നാലും ക്ഷണിക്കപ്പെടുന്നവരെല്ലാം സത്യം സ്വീകരിക്കുക വിരളമായിരിക്കും. അതു ക്ഷണകർത്താവിന്റെ ചുമതലയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു,
1: ലൈസ അലൈക്കും ഹുദാഹും വലകിന്നല്ലാഹ യഹ്ദി മൻ യശാ.
0: അവരെ നേർമാർഗത്തിലാക്കൽ നിന്റെ മേൽ ബാധ്യതയില്ല, എങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. അധ്യായം 2 വചനം 272.

0: നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുന്നതല്ല. അധ്യായം 28 വചനം 56. നേർമാർഗത്തിലാക്കൽ അഥവാ ഹിദായത്ത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണെന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ ആയിരിക്കും അവൻ നേർമാർഗത്തിലാക്കുന്നതെന്നുമുള്ള വസ്തുത അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാകുന്നു. എന്നാൽ യുക്തമായ മാനദണ്ഡമൊന്നുമില്ലാതെ കുറെ ആളുകളെ നേർമാർഗത്തിലും കുറെ ആളുകളെ ദുർമാർഗത്തിലുമായി നിശ്ചയിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. ആരൊക്കെയാണ് നേർമാർഗം സ്വീകരിക്കാതെ വഴിപിഴച്ചു പോകുന്നവർ, ആരൊക്കെയാണ് നേർമാർഗം പ്രാപിക്കുന്നവർ എന്നൊക്കെ അവനു നല്ലതുപോലെ അറിയാം, അഥവാ അവനാണ് അത് അറിയുക. ഈ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് എന്നത്രേ അവസാന വാക്യം ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 126. നിങ്ങൾ പ്രതികാര നടപടി എടുക്കുന്ന പക്ഷം, ശിക്ഷാ നടപടി എടുക്കുന്ന പക്ഷം, ഫഅഖിബു, നിങ്ങൾ പ്രതികാര നടപടി എടുത്തുകൊള്ളുവിൻ, ബിമിത്ലിമാ, യാതൊന്നു പോലെയുള്ളതുകൊണ്ട്, തുല്യമായതുകൊണ്ട്, ഉഖിബ്തും ബിഹി, അതുകൊണ്ട് നിങ്ങളോട് പ്രതികാര നടപടി എടുക്കപ്പെട്ടിരിക്കുന്നു, വലഇൻ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലോ, ലഹുവ, അതുതന്നെ, ഖൈറുൻ, നല്ലതാണ്, കൂടുതൽ ഉത്തമമാണ്, ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്.

0: നിങ്ങൾ പ്രതികാര നടപടിയെടുക്കുന്ന പക്ഷം നിങ്ങളോട് എടുക്കപ്പെട്ടതുപോലെയുള്ള നടപടി കൊണ്ട് അങ്ങോട്ടും പ്രതികാര നടപടി എടുത്തുകൊള്ളുവീൻ. നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലാകട്ടെ, അത് ആ ക്ഷമിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമം തന്നെയാണ് താനും.
1: വചനം 127. വസ്ബിർ, ക്ഷമിക്കുകയും ചെയ്യുക. വമാ സബ്റുക, നിന്റെ ക്ഷമ അല്ല. ഇല്ലാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. വലാ തഹ്സൻ, നീ വ്യസനിക്കുകയും ചെയ്യരുത്. അലൈഹിം, അവരെപ്പറ്റി, അവരുടെ പേരിൽ. വലാ തകു, നീ ആയിരിക്കുകയും ചെയ്യരുത്. ഫീ ദൈഖി, ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ. മിമ്മായം കുറൂൻ, അവർ തന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച്.

0: നബിയെ, നീ ക്ഷമിച്ചുകൊള്ളുക. നിന്റെ ക്ഷമ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ അഥവാ അല്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല താനും. അവരുടെ പേരിൽ നീ വ്യസനിക്കുകയും ചെയ്യരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നീ ഞെരുക്കത്തിൽ അഥവാ മനസ്താപത്തിൽ ആയിരിക്കുകയും അരുത്.
1: വചനം 128. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു മഅ, കൂടെയാകുന്നു. അല്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ചവർ. വല്ലദീന, യാതൊരുവരുടെയും. ഹും, അവർ. മുഹ്സിനൂൻ, നന്മ പ്രവർത്തിക്കുന്നവരാണ്. സുഹൃദം ചെയ്യുന്നവരാണ്. നിഷ്കളങ്കമായി ചെയ്യുന്നവരാണ്.
2: ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ.
0: നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മത പാലിച്ചവരോട് കൂടെയാകുന്നു. യാതൊരു കൂട്ടർ നിഷ്കളങ്കം സുഹൃദം പ്രവർത്തിക്കുന്നവരാണോ അവരോടും കൂടിയാകുന്നു.
3: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കാതെ അതിനെതിരിൽ അക്രമവും ശത്രുതയും കുതന്ത്രവും പ്രയോഗിക്കുന്നവരോട് അനുവർത്തിക്കേണ്ടുന്ന നയമെന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് ചെയ്തതുപോലുള്ള അക്രമം അതേ അളവിൽ അങ്ങോട്ടും പ്രയോഗിക്കാം. പക്ഷേ പ്രതികാര നടപടി എടുക്കാതെ ക്ഷമയും വിട്ടുവീഴ്ചയും സ്വീകരിക്കുന്നതാണ് കൂടുതൽ നല്ലതും കരണീയവുമായിട്ടുള്ളതെന്ന് ഉപദേശിക്കുന്നു. ഈ തത്വം പലപ്പോഴും ഖുർആൻ ആവർത്തിച്ചു പറയാറുള്ളതാണ്. ക്ഷമ കൈക്കൊള്ളുകയാണ് കൂടുതൽ ഉത്തമമെന്ന് പൊതുവിൽ ഉപദേശിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അത് പിന്നെയും ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുന്നു. ക്ഷമിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ക്ഷണം സ്വീകരിക്കാതെ അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും അവർ അതിനെതിരെ അഴിച്ചുവിടുന്ന കുതന്ത്രങ്ങളെ കരുതി മനസ്താപപ്പെടേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്കും സുഹൃദങ്ങൾ ചെയ്യുന്ന നിഷ്കളങ്കന്മാർക്കും ഒന്നും ഭയപ്പെടാനില്ല. അല്ലാഹു അവരുടെ ഭാഗത്താണുള്ളത്. അവന്റെ സഹായം അവർക്കു ലഭിക്കാതിരിക്കുകയില്ല എന്ന് ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ സഹായവും പ്രീതിയും ലഭിക്കുന്ന സൽഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
4: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്തുൻ നഹൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد آدرني رأي بيس ريديو سروداكال سورة الأحزاب إلى 27 آمت وجنمان إن شاء الله إن نامنا پڑماكنا ده കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 26-ാമത്തെ ആയത്ത് കൂടി പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠം ആരംഭിക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

തത്വഊഹ ലം തത്വഊഹ ലം തത്വഊഹ ത ത്വ ത്വ ഊഹ

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അഹ്സാബിലെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം സഅദ് അൽ ഖാമിദി.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം സാദ് അൽ ഖാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ പ്രമുഖരുടെ ഖിറാഅത്തുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അംബിയ 11 മുതൽ 35 കൂടിയ വചനങ്ങൾ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് യൂസഫ് അസ്സഈദ്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു അംബിയായിലെ 11 മുതൽ 35 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസഫ് അസ്സഈദ്.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിക്കാവുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം, കൃത്യമായ രൂപത്തിൽ പാരായണം നിർവഹിക്കാൻ സഹായകമാകുന്ന വിവരണം. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെ വചനങ്ങളുടെ പഠനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. 29-ാമത്തെ ജുസ് തബാറക ജുസിലെ സൂറത്തു മുൽക്ക് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗം 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين.

28-ാമത്തായത്ത് ഖുൽ അറഅയ്തും, ഇവിടെ അറഅയ്തും അറഅയ്തും ഹംസ ശ്രദ്ധിക്കണം. അറഅയ്തും എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഹംസ ഇവിടെ ഉച്ചാരണം അല്ലെങ്കിൽ ശബ്ദം കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അറഅയ്തും അറഅയ്തും എന്ന് ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും ഇത് കണ്ട ഖുല്ല, അവിടെ ഒന്നാമത്തെ ഹംസയും അങ്ങനെ കൂട്ടി ഓതുമ്പോൾ പോകുന്നു ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും. ഖുൽ അറഅയ്തും എന്ന് വായിക്കുക. ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ, നൂനിനെ കൊണ്ടാണ് നഹ്ലകനിയ എന്നാണ് പറയുന്നത്. ഇൻ അഹ്ലകനിയ എന്ന് പറയണം. ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ വമൻ മഅയ, സുക്കൂനുള്ള നൂനിന് ശേഷം മീം, ഇത് ഗാം കാമിൽ. വമൻ മഅയ ഔ റഹിമന റഹി ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീൻ ഫമൻ യു, നൂനിന് ശേഷം യാ, ഇത് ഗാം നാഖിസ്. ഫമൻ യുജീറു യുജീറുൽ കാഫിരീന മിൻ അദാബിൻ മിൻ അദാബിൻ മിൻ അദാബിൻ, പാരായണത്തിൽ മിൻ അദാബിൻ എന്നായിരിക്കും വരിക. മിൻ അദാബിൻ അലീം മിൻ അദാബിൻ അലീം നലീം, കണ്ട അവിടെയും തെറ്റാണ്. മിൻ അദാബിൻ അലീം, അതാണ് ഇൽഹാർ. തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ. മിൻ അദാബിൻ അലീം, അങ്ങനെ കൃത്യമായിട്ട് എടുത്തു ഓതണം. ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വ അലൈഹി തവക്കൽന. ഖുൽ ഹുവർ റഹ്മാനു റഹ്മാൻ, ഖുൽ ഹുവർ റഹ്മാനു അല്ല, ഖുൽ ഹുവ റഹ്മാൻ അർറഹ്മാൻ ഹ. ആമന്ന ബിഹി വ അലൈഹി തവക്കൽന വ അലൈഹി തവക്കൽന. ഇനി അവിടെ ഓതുമ്പോൾ ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബി വാലൈ തവക്കൽന വാലൈ തവക്കൽന, അവിടെ ഹ ധാരാളം അക്ഷരങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്നു. മഖ്റജ് മാറുന്നു, ഹർക്കത്തുകൾ പോലും മാറുന്ന, അക്ഷരങ്ങൾ പോലും മാറുന്ന, അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്ന എന്തെല്ലാം അവസ്ഥകളാണ് സാധാരണ ഒരു ഖിറാഅത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വാലൈഹി തവക്കൽന ഫസതഅലമൂൻ ഫസതഅ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ, രണ്ടു മാറ്റുണ്ട്. ഫീ ളലാലിൻ ഫീ ളലാലിൻ, ബാദിൻ്റെ ഉച്ചാരണം ദ ദ. ളലാലിൻ മുബീൻ, തൻവീന് ശേഷം മീം വന്നാൽ ഇത് ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. 30-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും, നേരത്തെ പറഞ്ഞതുപോലെ ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, രണ്ടും മാറ്റാണ്. ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, അവിടെ അസ്ബഹ എന്ന് പറയുന്നതിന് പകരം നസ്ബഹ എന്നാവുന്നു, അതും ശ്രദ്ധിക്കുക. ഇൻ അസ്ബഹ മാഉകും മദ് മുത്തസിൽ മാഉകും ഗൗറാ, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഗൗറ, ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ ഗൗറൻ ഫമൻ, തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫം ബിഗുന്ന. ഫമൻ യതീകും, ഇത് ഗാം നാഖിസ്. യതീകും, ഹംസയുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം. യതീകും യതീകും അല്ല, യതീകും എന്നായിരിക്കും അധികവും നമ്മളൊക്കെ ഓതാറുള്ളത്. ഫമൻ യതീകും, ഇങ്ങനെ. യതീകും ബിമാഇൻ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ ഇഖ്ഫ ഷഫവി. ബിമാഇൻ മദ് മുത്തസിൽ, അതുപോലെ തന്നെ മഇൻ മഇൻ, തൻവീന് ശേഷം മീം, ഇത് ഗാം കാമിൽ. മഇൻ മദ് ആയിരുന്നു സുക്കൂൻ. അപ്പോൾ നിയമങ്ങളൊക്കെ, തജ്വീദ് നിയമങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടു മനസ്സിലാക്കി, പരമാവധി അതിനനുസരിച്ച് ഓതുവാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പാരായണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ ഈ ഒരു ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി. സൂറത്തുൽ മുൽക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിലൂടെ സൂറത്തുൽ നാസ് മുതൽ ഇങ്ങനെ മുകളിലോട്ട് സൂറത്തുൽ മുൽക്ക് വരെ, അഥവാ ഈ രണ്ട് ജുസും 30, 29 ഈ രണ്ട് ജുസുകൾ നമ്മൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ചും നമ്മൾ കേട്ടു മനസ്സിലാക്കി. ഈ ഒരു രണ്ട് ജുസ് അല്ലെങ്കിൽ ഇത്രയും സൂറത്തുകൾ കേട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സൂറത്തുകളിലൊന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തെറ്റുവരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം നമ്മൾ ഓരോ അക്ഷരങ്ങളും ഹറക്കത്തുകളും എടുത്ത് പറയേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതിൽ ഏത് രൂപത്തിലാണ് തെറ്റുകൾ വരുന്നത്, അബദ്ധങ്ങൾ വരുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ വളരെ നന്നായിട്ട് പാരായണം ചെയ്യണം. തെറ്റുകൾ കൂടാതെ, അക്ഷരങ്ങൾ മാറാതെ, ഹറക്കത്തുകൾ മാറാതെ, അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ, പലതരത്തിലുള്ള തെറ്റുകളാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള തെറ്റുകൾ, അത് തന്നെ ധാരാളം ഉണ്ടാകും. ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും, അഥവാ സുക്കൂനുള്ള ഒരു അക്ഷരത്തിന് ശേഷം വരുന്നത്, അത് കൂട്ടി ഓതുമ്പോൾ ധാരാളം തെറ്റുകൾ ആ സുക്കൂനുള്ള അക്ഷരത്തോടു കൂടി വായിക്കുന്ന ഒരവസ്ഥയാണ് അധികവും ഉണ്ടാവാറുള്ളത്. അതുതന്നെയാണ് പൊതുവായിട്ടുള്ള തെറ്റുകൾ. ഏറ്റവും കൂടുതൽ തെറ്റ് ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഇൻഷാല്ലാ ധാരാളമായിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പരമാവധി തെറ്റുകൾ കൂടാതെ വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെടുത്ത ക്ലാസ്സുകളും കേട്ട് മനസ്സിലാക്കിയ നമ്മളും എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇന്നത്തെ പരിപാടി സമാപിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ്സെടുത്തത് ബഹുമാനനായ ഹാഫിൽ അബ്ദുശുക്കൂർ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نورنا على مر الزمان تألقا وأضاء للدنيا طريقا.
5: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ

പ്രിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: المعتدين.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ബഖറ 187 മുതൽ 190 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹിജർ പൂർണ്ണമായും സൂറത്തു നഹൽ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രദ ആണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ പാരായണത്തിലേക്ക്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു ഹിജർ, സൂറത്തു നഹൽ എന്നിവ പാരായണം ചെയ്തുകൊണ്ട് അഷേഖ് അബ്ദുള്ള അൽ മത്രൂദ് ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക്

0: അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യരാശിക്കാകമാനം മാർഗദർശനമായി പ്രപഞ്ചനാഥനായ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് സൂറത്ത് സ്വാദ് 29-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം ബോധ്യപ്പെടുത്തുന്നു.

0: ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിശാലികൾ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. വൽ ഖുർആനു ഹുജ്ജത്തുല്ലക ഔ അലൈക, വിശുദ്ധ ഖുർആൻ നാളെ ഓരോ മനുഷ്യനും വേണ്ടി സാക്ഷി പറയുക തന്നെ ചെയ്യും, ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ മനുഷ്യരും ഖുർആൻ പഠിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ അതിലെ ആയത്തുകളുടെ താൽപ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. ഖുർആനിക സന്ദേശം സമഗ്രവും സമ്പൂർണവുമായി ലോകസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ബൃഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തയ്യാറാക്കുന്ന വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദരൂപം നിങ്ങളിൽ എത്തിക്കാനുള്ള എളിയ ശ്രമമാണിത്. വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ഭാഷകളിലുള്ള വിവരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിൽ മലയാള ഭാഷയിലുള്ള പ്രധാന ഗ്രന്ഥമാണ് അമാനി മൗലവി റഹിമഉല്ലയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണം. ഈ ഗ്രന്ഥത്തെ പ്രധാന അവലംബമാക്കിയാണ് ഈ ശബ്ദരൂപം തയ്യാറാക്കിയിട്ടുള്ളത്. തിരക്കുപിടിച്ച ജീവിതത്തിൽ വായന അന്യം നിന്നു പോകുന്നവർ, അനാരോഗ്യം മൂലം വായന ബുദ്ധിമുട്ടായവർ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഈ ശബ്ദരൂപം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപകാരപ്പെടും. ഈ ശബ്ദരൂപത്തിൻ്റെ ഘടന താഴെ പറയും വിധമാണ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ അഥവാ അധ്യായങ്ങൾ ഉണ്ട്. ഈ അധ്യായങ്ങൾ പിന്നീട് ആയത്തുകൾ അഥവാ വചനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിനു പുറമെ വിശുദ്ധ ഖുർആനിനെ 30 ഭാഗങ്ങൾ അഥവാ ജുസുകൾ ആയി തിരിച്ചിട്ടുണ്ട്. ഈ വിഭജനമെല്ലാം അള്ളാഹു പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ്. എല്ലായ്പ്പോഴും ജുസുകളുടെ തുടക്കവും ഒടുക്കവും ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ തന്നെ ആകണമെന്നില്ല. ഉദാഹരണത്തിന്, ജുസ് 12 തുടങ്ങുന്നത് ഹൂദ് എന്ന അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം മുതലാണ്. അവസാനിക്കുന്നത് യൂസുഫ് എന്ന അധ്യായത്തിൻ്റെ 52-ാം വചനത്തിലും ആണ്. നാം ഈ ശബ്ദരൂപം ജുസ് അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഓരോ ജുസും തുടങ്ങുന്നത് ജുസിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ ക്രമനമ്പർ, അധ്യായത്തിൻ്റെ പേര് എന്നിവ പറഞ്ഞുകൊണ്ടാണ്. ശേഷം ജുസിയിലെ ആദ്യ വചനത്തിൻ്റെ ക്രമനമ്പർ വായിക്കുന്നു. തുടർന്ന് ആ വചനത്തിൽ ഉപയോഗിച്ച അറബി വാക്കുകളുടെ മലയാള അർത്ഥം വായിക്കുന്നു. ഇത് പുസ്തക രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി പഠനം ലക്ഷ്യമാക്കി ചെയ്ത ഒരു മാറ്റമാണ്. ഓരോ വാക്കിൻ്റെയും അർത്ഥം കേൾക്കുമ്പോൾ തന്നെ ആ അറബി വാക്കും വാക്കിൻ്റെ മലയാള അർത്ഥവും പരമാവധി ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. എല്ലാ ഭാഷകളിലും ഉള്ളതുപോലെ നാനാർത്ഥങ്ങൾ അറബിയിലും ഉണ്ട്. അതിനാൽ ഒരു വചനത്തിൽ ഉപയോഗിക്കുന്ന വാക്കിന് അവിടെ ഉപയോഗിക്കുന്ന അർത്ഥം കൃത്യമായി പഠിക്കൽ പ്രധാനമാണ്. വാക്കർത്ഥങ്ങൾക്ക് ശേഷം അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ വചനം ഓതുന്നു. അങ്ങനെ ഓതിക്കേൾക്കുമ്പോൾ തൊട്ടുമുമ്പ് കേട്ട വാക്കർത്ഥങ്ങൾ പരമാവധി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥവും നിരന്തരവുമായ ഈ പരിശ്രമത്തിലൂടെ, പഠനത്തിലൂടെ ഇൻഷാ അള്ളാ അറബി ഭാഷയോടും ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുമുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വചനം ഓതിക്കേൾപ്പിച്ച ശേഷം ആ വചനത്തിൻ്റെ നേർക്ക് നേരെയുള്ള മലയാള അർത്ഥം വായിക്കുന്നു. വചനങ്ങളുടെ മലയാള രൂപം വായിച്ച ശേഷം ആശയ വിശദീകരണം വായിക്കുന്നു. ഒരു വചനത്തിനു മാത്രമായോ ഒന്നിലധികം വചനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചോ വിശദീകരണങ്ങൾ ഉണ്ടാകും. സാധ്യമായ വിധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പോരായ്മകൾ കണ്ടേക്കാം. പഠനത്തിനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് നിങ്ങൾ ഈ പരിശ്രമത്തെ കാണണമെന്നും ശബ്ദ സൗന്ദര്യത്തിലും ഉച്ചാരണത്തിലുമുള്ള ചെറിയ പിഴവുകൾ ക്ഷമിക്കണമെന്നും ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം തയ്യാർ ചെയ്ത ഗുരുവര്യന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒപ്പം ഈ എളിയ പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കും, ഇതു കേൾക്കുന്ന ഓരോരുത്തരും സ്വയം പഠിച്ചും മറ്റുള്ളവരെ പഠിക്കാൻ സഹായിച്ചും പ്രചരിപ്പിച്ചും ഈ മഹത്തായ ലക്ഷ്യത്തിൻ്റെ ഭാഗമാകാൻ സ്നേഹപൂർവം ഉണർത്തുന്നു. പരലോകത്ത് വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
1: أعوذ بالله من الشيطان الرجيم
2: വചനം ആറ്. വമാ മിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവുമില്ല, ഫിൽ അർദി, ഭൂമിയിൽ, ഇല്ല അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ ഇല്ലാതെ, റിസ്ഖുഹ, അവയുടെ ഉപജീവനം, വയഅലമു, അവൻ അറിയുകയും ചെയ്യും, മുസ്തഖറഹ, അവയുടെ താവളം, വമുസ്തൗദഅഹ, അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും, കുല്ലുൻ, എല്ലാം, ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ ഉണ്ട്, മുബീനിൻ, സ്പഷ്ടമായ.

0: ഒരു ജീവജന്തുവും തന്നെ അവയുടെ ഉപജീവനം അഥവാ ആഹാരം അള്ളാഹുവിൻ്റെ മേൽ ബാധ്യത ഇല്ലാതെയില്ല. അവയുടെ വാസസ്ഥാനവും അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും അവൻ അറിയുകയും ചെയ്യുന്നു. എല്ലാം തന്നെ സ്പഷ്ടമായ ഒരു രേഖാഗ്രന്ഥത്തിലുണ്ട്.
1: ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഓരോ സത്യവിശ്വാസിയെയും ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പോരുന്ന ഒരു വചനമാണിത്. മനുഷ്യനടക്കം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജന്തുക്കൾക്കും അതതിൻ്റെ പ്രകൃതിക്കും ആവശ്യത്തിനുമനുസരിച്ച് ഉപജീവന മാർഗം ഏർപ്പെടുത്തി കൊടുക്കുന്ന ബാധ്യത അള്ളാഹുവിനുണ്ട്. അതവൻ നിർവഹിച്ചിട്ടുമുണ്ട്. അഥവാ ആഹാരമാർഗം ശരിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ജീവിയെയും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഓരോ ജീവിയുടെയും സ്ഥിരമായ സ്ഥാനം, താൽക്കാലികമായ സ്ഥാനം ഏതൊക്കെയാണെന്ന് അവനറിയാം. അതെ, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നാട്ടിലോ കാട്ടിലോ കരയിലോ വെള്ളത്തിലോ മണ്ണിന് മീതയോ താഴെയോ എന്നൊക്കെ അവനറിയാവുന്നതാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടു തന്നെ അതതിൻ്റെ ആഹാരമാർഗങ്ങൾ ശരിപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവവർഗത്തിന് ആഹാരത്തിനുള്ള വക ശരിപ്പെടുത്താതെ അവൻ ഒഴിവാക്കിയിട്ടില്ല. ഏതെല്ലാം ജീവികൾ ഏതെല്ലാം തരത്തിലുണ്ടെന്നും ഓരോന്നിൻ്റെയും പെരുപ്പവും വർധനവും എത്ര കണ്ടുവരുമെന്നും ഓരോന്നിനും യോജിച്ച ആഹാരം ഏതാണ് എന്നുമൊക്കെ കൃത്യവും സൂക്ഷ്മവുമായ അറിവും രേഖയും അവൻ്റെ പക്കലുണ്ട് എന്നൊക്കെ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ജനപ്പെരുപ്പം നിമിത്തം ഭൂമിയിൽ ഉപജീവനമാർഗമില്ലാതെ അടുത്ത ഭാവിയിൽ മനുഷ്യൻ കഷ്ടപ്പെടുമെന്ന് കണക്കുകൾ വലിച്ചു നീട്ടിക്കൊണ്ട് മനുഷ്യജനനം തന്നെ ചുരുക്കിക്കളയുവാൻ വേണ്ടി ഇക്കാലത്ത് പൊതുവെ കാണപ്പെടുന്ന വെപ്രാളം അള്ളാഹുവിലും അവൻ്റെ വാഗ്ദാനത്തിലും കഴിവിലുമുള്ള വിശ്വാസരാഹിത്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് തീർച്ച തന്നെ. അള്ളാഹു ഈ ഭൂമിയിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ആഹാരമാർഗങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും തേടിപ്പിടിച്ച് ഉപയോഗപ്പെടുത്തുന്നതിനു പകരം അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന പ്രകാരം കണക്കാക്കുവാൻ കൂട്ടാക്കാത്ത ശുഷ്കബുദ്ധികളാൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു വിഡ്ഢിത്തമെന്നതിൽ കവിഞ്ഞ് ഒരു സത്യവിശ്വാസിക്ക് ആ സംരംഭത്തെ കാണുവാൻ ഒക്കുകയില്ല. മനുഷ്യ സമുദായം എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമ്പോൾ ആഹാരം എവിടെയും സുഭിക്ഷമായിരിക്കുമെന്നും എണ്ണം വർദ്ധിച്ചു വരും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുമുള്ള അനുമാനം അടിയോടെ ശരിയല്ലെന്ന് ചരിത്രവും അനുഭവവും വെച്ചുകൊണ്ട് ആലോചിച്ചാൽ നിഷ്പക്ഷ ബുദ്ധികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അധ്വാനവും പ്രയത്നവും കൂടാതെ ഓരോരുത്തൻ്റെയും ആഹാരം അവൻ്റെ മുമ്പിൽ തയ്യാറാക്കപ്പെട്ടു കൊടുക്കുമെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ സൃഷ്ടിച്ച ജീവവർഗങ്ങൾക്കെല്ലാം അതാതിന് യോജിച്ചതും ആവശ്യമായതുമായ ആഹാരമാർഗങ്ങൾ ഈ ഭൂമിയിൽ അവൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നത്രേ അർത്ഥം. മനുഷ്യൻ്റെ ആഹാരത്തിനുള്ള മാർഗം അന്വേഷിച്ച് തേടിപ്പിടിക്കൽ അവൻ്റെ കടമയാകുന്നു. മനുഷ്യർ പെരുകും തോറും പുതിയ മാർഗങ്ങളും ചൂഷണ രീതികളും കണ്ടുപിടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു, ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യം ശരിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീന ഫജർ സൂറ സുമർ ആയത്ത് 38 മുതൽ 52 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

قل اللهم فاطر السماوات والأرض

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പീസ് ഖുർആൻ റേഡിയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്ത് അൽ അൻആം ആയത്ത് 133 മുതൽ 137 വരെ പാരായണം ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൻആം ആയത്ത് 133 മുതൽ 137 വരെ. പാരായണം ചെയ്തത് ഖലീഫ അസ്സുനൈജി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

ഈസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഏറെ ശ്രദ്ധേയമായ ഹൃദയവസന്തം. ഇന്ന് ഈ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ്.

ലോകത്തുനിന്ന് മഴകൾ വർഷിപ്പിക്കുകയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാരിക്കോരി നൽകുകയും അവൻ്റെ ശിക്ഷകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ഇപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായി ലഭിക്കുന്ന നിങ്ങളുടെ ശക്തിയിൽ കൂടുതൽ ശക്തി നൽകുകയും ഒക്കെ ചെയ്യുമെന്ന് അള്ളാഹു മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ആ ജനതയുടെ പ്രതികരണമാണ് 53-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലു, ആ ജനത പറയുകയാണ്, യാ ഹൂദ്, ഹൂദേ, മാ ജിഅ്തനാ ബിബയ്യിനത്തിൻ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. വമാ നഹനു, ഞങ്ങളല്ല, ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ വിട്ടുകളയുന്നവരല്ല. അൻ കൗലിഖ്, നിന്റെ വാക്കിനെ കൊണ്ട്, നീ പറഞ്ഞതനുസരിച്ച്. വമാ നഹനു, ഞങ്ങളല്ല ലക്ക ബിമുഅ്മിനീൻ, നിന്നിൽ വിശ്വസിക്കുന്നവരുമല്ല. എത്രമാത്രം അഹങ്കാരം നിറഞ്ഞ, എത്രമാത്രം നിഷേധകരമായ നിലപാടാണ് ആ ജനത സ്വീകരിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭൗതികമായി യാതൊരു പ്രതിഫലവും കൂലിയും നിങ്ങളെനിക്ക് തരേണ്ടതില്ല, നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ്, അതിഗുരുതരമായ പാപമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, ചിന്താശേഷി കൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്, ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു ദൈവം മാത്രമേയുള്ളൂ, അതാണ് മനുഷ്യബുദ്ധിയുടെ തേട്ടം. ബാക്കി ദൈവങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്ന വിഗ്രഹങ്ങളും അല്ലാത്തവയുമൊക്കെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ, വ്യാജമായി നിങ്ങൾ പ്രഖ്യാപിച്ച കള്ളദൈവങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവക്കിടപെടാനോ യാതൊരു സ്വാധീനം ചെലുത്താനോ ഒന്നിനും അവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങളെങ്ങനെയാണ് അവയെ ആരാധിക്കുന്നതും അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അവരുടെ ന്യായം, അവർ പറഞ്ഞത്, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇത് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ മാത്രം ഒരു സ്വഭാവമല്ല. ഈ കാലത്തുള്ള എത്രയോ ആളുകൾ ഇതേ നിലവാരം, നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൂദ് നബിയുടെ മുമ്പ് ജീവിച്ച് പോയ പല നബിമാരുടെയും ജനതയും സ്വീകരിച്ചത്, ഇവിടെ തൊട്ടു മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ സംസ്കാരം, അവരുടെ മറുപടികൾ ഒക്കെ നമ്മൾ കേട്ടതാണ്. അവസാനം അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അവരും നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഇതേപോലെ കുറെ ദുർന്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അതേ നിലപാട് തന്നെയാണ് ഈ അഹ്ഖാഫിൻ്റെ ആളുകളും ഹൂദ് നബി അലൈഹിസ്സലാമിനോട് സ്വീകരിക്കുന്നത്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ പോണില്ല. വമാ നഹനു ലക ബിമുഅ്മിനീൻ, ഹൂദേ, ഞങ്ങൾ നിന്നിൽ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല. ഇവിടെ അവർ പ്രയോഗിച്ചു നോക്കൂ, വമാ നഹനു ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങൾ, അവിടെ ഓരോ ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കൊക്കെ ദൈവങ്ങളാ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കാനും പോകുന്നില്ല. എന്താണ് അവരുടെ വാദവും അവരുടെ പിന്നെ ന്യായവും? ഞങ്ങൾ നിന്നെ ശക്തിപ്പെടുത്തുന്നില്ല, മനസ്സിലായില്ലേ എന്ന് അഹങ്കാരം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ ഒരു മറുപടിയാണ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, അവർ പറയുന്നത് കേൾക്കാത്ത, പറയുന്നത് കാണാത്ത, അവരുടെ പിന്നെ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത നിർജീവ വസ്തുക്കളായ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതും എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, പിന്നെ ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിക്കുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അല്ലേ? ശ്രേഷ്ഠനായ ബുദ്ധിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഉന്നതിയാണ് അവൻ ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ അജയ്യനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലൂടെ, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിലൂടെ, അവനെ റബ്ബായി പ്രഖ്യാപിക്കുന്നതിലൂടെ എത്ര ഉന്നതിയിലേക്കാണ് അവനെത്തുന്നത്. മറിച്ച് മനുഷ്യനേക്കാൾ ദുർബലരായ, ഒന്നും കേൾക്കാത്ത, കാണാത്ത അചേതന വസ്തുക്കളെയും ഒക്കെ ദൈവങ്ങളായി സ്വീകരിച്ച് അവയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് നിന്ദ്യരായി, അപമാനിതരായി, എത്രമാത്രം താഴ്ന്നവരായി മനുഷ്യൻ്റെ നിലവാരം താഴ്ന്നു പോവുകയാണ്. ഇവിടെയും ഈ മനുഷ്യന്മാരുണ്ടാവുന്ന ഒരു അഹങ്കാരത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ആചരിച്ചു പോരുന്നതും അതുമാത്രമാണ് ശരിയെന്ന് അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാത്ത, ആലോചിക്കാത്ത ആളുകളെ നമുക്ക് ഏത് കാലത്തും കാണാൻ പറ്റും. അതാണ് ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ചത്. ഞങ്ങൾ ഹൂദേ, നീ ഞങ്ങൾക്ക് തെളിവൊന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ആ ഖാലു യഹൂദ് മാജി തനാ ബിബയ്യിനത്തിൻ, അതുകൊണ്ട് വമാ നഹനു ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങളൊരിക്കലും ഒഴിവാക്കുന്നൊരു പ്രശ്നം തന്നെ ഇല്ല. നീ പറയുന്നത് കേട്ടുണ്ട്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്ന നിരാശാജനകമായ മറുപടിയാണ്
ഹൂദ് നബി അലൈഹിസ്സലാമിന് അവർ നൽകിയിട്ടുള്ളത്.

0: അതുമാത്രമല്ല പിന്നെ അതിൻ്റെ കുറ്റം, ഹൂദ്നബി ഇങ്ങനെയൊക്കെ ആയത് വലിയൊരു കുറ്റമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ഈ ശിർക്കും പിന്നെ വലിയ അപകടങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്ന് അവരെ പ്രബോധനം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് സൗകര്യമല്ല എന്ന് ധിക്കാരപൂർവ്വം മറുപടി പറയുക മാത്രമല്ല അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കുറ്റം ഹൂദ്നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ ഇങ്ങോട്ട് തിരിച്ചു ചാർത്തുകയാണ്. ഇന്നഖൂലു ഇല്ലഇഥറാക ബഅലു ആലിഹതിനാ ബിസൂഇൻ. അവർ പറഞ്ഞതറിയോ, ഞങ്ങളുടെ ദൈവങ്ങളിൽ ഒരാൾ നിനക്ക് എന്തോ ദോഷബാധ ഉളവാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നഖൂലു, ഞങ്ങൾ പറയണ എന്താണ്? ഇല്ലഇഥറാക ബഅലു ആലിഹതിനാ ബിസൂ, ഞങ്ങളുടെ ആലിഹത്തുകളിൽ ചിലത് നിനക്ക് വല്ല സൂ വല്ല ദോഷബാധയും നിനക്ക് ബാധിപ്പിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിക്കണ് എന്നാണ് ഞങ്ങൾ പറയണത്. തിരിച്ച് ഹൂദ് അലൈഹി ഇസ്ലാം തിരിച്ചവർ പറഞ്ഞറിയോ, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ, നിങ്ങൾ വഷ്ഹദു, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്, നിങ്ങളും അതിന് സാക്ഷികളാവുക. എന്ത്? അന്നി ബരീ ഉൻ മിമ്മാ തുശരിക്കൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധവുമില്ല, എനിക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്ക് ഒരു ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ തൗഹീദ് അചഞ്ചലമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ മാത്രമാണ് ഇലാഹ്, അവനോട് നിങ്ങൾ പശ്ചാത്തപിക്കണം, അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങളുടെ കുരുത്തക്കേട്, ദോഷബാധ നിന്നെ ബാധിച്ചിരിക്കുന്നു എന്ന ഒരു പിന്നെ ദുർന്യായം കൂടി അവർ തിരിച്ച് ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ ചാർത്താൻ ശ്രമിക്കുകയാണ്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ദൃഢമായ വിശ്വാസമുള്ള ഒരു കണികയുടെ ശിർക്കിൻ്റെ ഒരു അംശം പോലും കലരാൻ സമ്മതിക്കാത്ത ഹൂദ് നബി അലൈഹി ഇസ്ലാം തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവൻ മാത്രമാണ് ഇലാഹുള്ളത്. നിങ്ങൾ ഈ ജൽപ്പിക്കുന്ന, ന്യായീകരിക്കുന്ന, തലകുത്തി മറിഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ മൂഢമായ, ഈ അബദ്ധ ജടിലമായ ഈ വിശ്വാസമൊന്നും ഞാൻ പേറുന്നില്ല. മനസ്സിലായില്ലേ? അതിന് എൻ്റെ റബ്ബ് അള്ളാഹു സാക്ഷിയാണ്. നിങ്ങളും അതിന് സാക്ഷികളാവുക. കാരണം ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ ന്യായം ഒരിക്കലും ശരിയല്ല. അതേപോലെ അതോടെ നിങ്ങളും അതിന് സാക്ഷികളാവുക. അന്നി ബരീ ഉൻ, തീർച്ചയായും ഞാൻ അതിൽ നിരപരാധിയാണ്, എനിക്ക് യാതൊരു ബന്ധമല്ല. ബറാഅത്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഒരു ബന്ധവുമില്ല. ആരോട് മിമ്മാത്തു ശിരിക്കൂൻ, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ ശിർക്കുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം അവരുടെ തൻ്റെ ജനതയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ മിൻദൂനിഹി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയോ, ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തുന്തിറൂൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായി എനിക്കൊരു ബന്ധമല്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമല്ല. മിൻദൂനി, അള്ളാഹുവിന് പുറമെ. ഫക്കീദൂനി ജമീ അൻ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചുള്ള നിങ്ങളെല്ലാവരും കൂടി കൂടി. ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തുന്തിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഇട തരികയും വേണ്ട, എന്നാൽ പോലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ഏകനായ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, റഹ്മാനായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസിയാണ്. നിങ്ങളെല്ലാവരും കൂടി പിന്നെ എൻ്റെ നാശത്തിന് വേണ്ടി തേടിക്കോളി, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളി, നിങ്ങളെല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ സ്വീകരിച്ചോളി, നിങ്ങളുടെ എല്ലാ ഇലാഹുകളെയും നിങ്ങൾ കൂടെ കൂട്ടിക്കോളി, പക്ഷേ എനിക്കതൊരു വിഷയമല്ല. ഞാൻ ഏകനായ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ ഞാൻ ഗുണം പ്രതീക്ഷിക്കുന്നുള്ളൂ, അവന് മാത്രമേ എന്നെ അപകടത്തിൽപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഏത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന നിസ്സാരമായ, എന്നാൽ അതിപ്രധാനമായ, അതിഗൗരവമായ, എന്നാൽ വളരെ ലളിതമായ യാഥാർത്ഥ്യമാണ്. ഇന്നീ തവക്കൽ തുഅലല്ലാ റബ്ബി വറബ്ബിക്കും മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. വളരെ ഉജ്ജ്വലമായി ഹൂദ് നബി അലൈഹി സ്സലാം തൻ്റെ ജനതയോട് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, തൻ്റെ ദൃഢമായ ബോധ്യം അള്ളാഹുവിൻ്റെ എളിയ ദാസനായിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇന്നി തവക്കൽ തുഅലല്ലാ, ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആരാണ് അള്ളാഹു? റബ്ബി വറബ്ബിക്കും, എൻ്റെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബുമാണ്, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ, യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ പിടിച്ചിട്ടുള്ളവയല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിയുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു. അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ആ മാർഗത്തിലുള്ളത് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത് ഹൂദ് നബി അലൈഹി സ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ ഈ സംഭാഷണവും ഈ ചരിത്രവും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ച അതേപോലെ മർക്കടമുഷ്ടി സ്വീകരിക്കുന്ന യാതൊരു പ്രമാണവും ന്യായവുമില്ലാത്ത അന്യായത്തിൻ്റെ പിന്നെ അപക്വതയുടെ അവിവേകത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന വിഡ്ഢികളായ ജനങ്ങൾ ഏത് കാലത്തും നമ്മുടെ കാലത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഹൂദ് നബി അലൈഹി സ്സലാം സ്വീകരിച്ചൊരു നിലപാടാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിൽ ബോധ്യമുള്ളവർ സ്വീകരിക്കേണ്ട നിലപാടും. അതാണ് തീർച്ചയായും ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വെളിച്ചം വീശുന്ന അള്ളാഹുവിൻ്റെ കലാമുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. ഇത് പഠിക്കുകയും ഇതിൽ നിന്ന് തൗഹീദും സുന്നത്തും മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ സംസ്കരിച്ചെടുത്തത് ഈ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും ഇതിനെ നെഞ്ചേറ്റി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വെളിച്ചം നമുക്കും കിട്ടും. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയ വസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ് നാം ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനിനായ ജംഷീർ സ്വലാഹി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
3: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
4: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
5: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
6: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെപ്പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു. എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരു അഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
3: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽ ബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.

0: ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം. സഅദ് അൽ ഖാമിദി.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം സാദ് അൽ ഖാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം അബദ്ധമുക്തമാക്കുന്നതിന് പാരായണ നിയമങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അല്ലിദഗാം ബിഗുന്നയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, അതായത് ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങൾ, അതും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് ഇത് രണ്ടക്ഷരേ ഉള്ളൂ, റാവും ലാമും. നൂനുസാക്കിനക്ക് ശേഷം ലാമോ റാഓ വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം, മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കണം, അക്ഷരം ഇതിലേക്ക് ചേർക്കണം, ഇദ്ഗാം ചെയ്യണം. അതിനിപ്പോൾ നമ്മൾ ഉദാഹരണം പഠിച്ചു, എന്താണ്? ഇപ്പം നമ്മൾ ഓതി പഠിച്ചു, നിയമം നമ്മൾ നേരത്തെ പഠിച്ചില്ല. സൂറത്തുൽ ഇഖ്ലാസിലെ വലം യക്കുല്ലഹു, യക്കുൻ ലഹു എന്നത്, ആ നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം, നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം. പക്ഷേ എന്ത് പാടില്ല? ഗുന്നത്ത് പാടില്ല. വലം യക്കുല്ല, വലം യക്കുല്ലഹു, യക്കുൻ നൂൻ ഉച്ചരിക്കേണ്ട, ലാം ഇരട്ടിപ്പിക്കുക ഗുന്നത്തില്ലാതെ. അതുപോലെ തന്നെ അതാണ് അതുപോലെ മില്ലദുന്ന എന്നൊക്കെ പറയുന്നത് പോലെ. തൻവീൻ്റെ മറ്റൊരു ഉദാഹരണം ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ, ഹുദൻ എന്ന് പറയേണ്ടതില്ല, ഹുദല്ലിൽ മുത്തഖീൻ. അതുപോലെ റാവും മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്നുള്ളത് മിർ റബ്ബിഹിം എന്നാണ് ഓതേണ്ടത്. തൻവീനാണെങ്കിൽ ഗഫൂറു റഹീം, ഗഫൂറു റഹീം എന്നാണ് ഓതേണ്ടത്. അപ്പോൾ ഇതിന് ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ് പറയുക, രണ്ടക്ഷരേ ഉള്ളൂ, റാവും ലാമും മാത്രം. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ പഠിച്ചത് വലം യക്കുല്ലഹു, യക്കുല്ലഹു കുഫുവൻ അഹദ്. അടുത്ത സൂറത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അവിടെ നമ്മൾ പഠിച്ച നിയമം പറയാം. യദാ അബി ലഹബ് മദ്ദാണ്, മദ്ദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിൽ വന്ന് യദാ അബി ലഹബ്. പിന്നെ ഏതാ നിയമം? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. അതായത് തെൻവീനിന് ശേഷം നൂനസാക്കിനോ തെൻവീനോ ശേഷം യാ മീമ് നൂന് വാവ് യാ ഈ അക്ഷരങ്ങൾ വന്നത്, ഇവിടെ വന്നത് വാവാണ്. അപ്പോൾ ലഹബ്, ഒന്നുകൂടി ഓതാം.

0: ലഹബ്.
1: ലഹബ് ഹായ് പോണ്ടോ? ലഹ ഹായാണ്. ഒന്നുകൂടി.
0: തബ്ബത് യദാ അബി ലഹബി വതബ്.
1: പിന്നെ മാ അഗ്ന മദ് മുംഫസില് ഒന്നുകൂടി തന്നെ. പിന്നെ മാ അഗ്ന അൻഹു നൂൻ സാക്കിനു ശേഷം ഹായാണ്, ഇലഹാറാണ്.

ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ യസ്ല, ആദ്യത്തേത് സീന് പിന്നെ സ്വാദാണ്. സ്വയസ്ല എന്ന് തോന്നും ആൾക്കാർ, സ്വയസ് രണ്ട് സ്വാദായിട്ട്, അത് ശ്രദ്ധിക്കുക. ആദ്യത്തേത് സീന് പിന്നെ സ്വ.

ആദ്യത്തത് ഹായും പിന്നത്തത് ഹായാണ്. ഒന്നുകൂടി ഓർത്തട്ടെ. നമ്മൾ പഠിച്ച ഒരു നിയമം അവിടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. രണ്ടും ഒരു നിയമം തന്നെയാണ്. ഒന്ന് ഹബലും മി ഇദ്ഗാം ബിഗുന്ന, അടുത്തത് മിം മസദ്, അതും ഇദ്ഗാം ബിഗുന്ന. രണ്ട് ഇദ്ഗാം ബിഗുന്ന തൊട്ട് തൊട്ട് ആയിട്ട് ഉള്ള ആയത്താണിത്. ഫി ജീദിഹ ഹബലും മിം മസദ് എന്ന അവസാനത്തെ ആയത്ത്. അപ്പോൾ പിന്നെ ആ പിന്നെ ഒന്നുകൊണ്ട് മസദ് ദാൽ അവസാനം വന്നു. ഖാഫ് ഖാ ബ ജീം ദാൽ ഇത് അവസാനം വന്നാൽ ഉച്ചരിക്കേണ്ട, നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് വ്യക്തമായി ഉച്ചരിക്കണം.

0: ആ ഇനി ഒരു ചെറിയ നിയമം കൂടി പഠിക്കുക, അതൊരു ഒറ്റ അക്ഷരമേ ഉള്ളൂ, അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അതായത് നുൻസാക്കിനെ കോത്തൻവീനോ ശേഷം ബ വന്നാൽ എന്തു ചെയ്യണം? നൂനുസാക്കിനക്ക് ശേഷം ബ വന്നു എങ്കിൽ ആ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം, എന്നിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കണം. ഇതുപോലെ അംബിയ പോലെ അൻബിയ നൂനുസാക്കിനക്ക് ശേഷം ബ ആണ്, അപ്പോൾ അത് അംബിയ എന്ന് ഉച്ചരിക്കണം. മീംബഅദി ബിദംബിഹിം. ഇനി ഇഖ്ലാബ് എന്ന പറയാം. ഇഖ്ലാബ് അലീമും ബിമാക്കാനു. തൻവീന് ശേഷം ബ അലിഫ് നൂൻസാക്കിനൊക്കെ തൻവീനു ശേഷം ബ വന്നാൽ ആ നൂനെ മീമാക്കിയിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കുക. മീംബഅദി അംബിയ. ഇനി ഇഖ്ലാബ് എന്നാണ് പറയുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുകയായിരുന്നു ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ. Tune to reality.
4: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ അല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും ഓരോ ദിവസവും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ 27-ാമത് ജുസ്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് നബീൽ അൽ റിഫാഈ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഖുർആനിലെ 27-ാമത് ജുസ്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നബീൽ അർ-റിഫാഈ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. ഹാഫിദ് ഇദ്രീസ് അബ്കറിന്റെ മനോഹരമായ പാരായണത്തിൽ 34-ാം അധ്യായം സൂറത്തു സബ 10 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാറുന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി. സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ അടുത്ത ഒരു എപ്പിസോഡാണ് നമ്മളിനി കേൾക്കുന്നത്. മുമ്പത്തെ ക്ലാസ്സിൽ തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്റാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 109 അധ്യായം സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ, അതിൻ്റെ പാരായണം നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ 109 അധ്യായം സൂറത്തുൽ കാഫിറൂനിലെ ആയത്തുകളുടെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആ ആയത്തുകളുടെ പദാനുപദ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുൽ, നബിയെ, താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല, മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ, വലാ അൻതും, നിങ്ങളുമല്ല, ആബിദൂന, ആരാധിക്കുന്നവർ, മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, വലാ അന, ഞാനുമല്ല, ഞാനല്ല താനും, ആബിദുൻ, ആരാധിക്കുന്നവൻ, മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധന, വല അൻതും, നിങ്ങളുമല്ല, ആബിദൂന, ആരാധിക്കുന്നവർ, മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ അഥവാ എൻ്റെ ആരാധന, ലക്കും, നിങ്ങൾക്ക്, ദീനുക്കും, നിങ്ങളുടെ മതം, വലിയ, എനിക്ക്, ദീൻ, എൻ്റെ മതം, എൻ്റെ നടപടി എന്നർത്ഥം. ഇനി സൂറത്തുൽ കാഫിറൂനിലെ ഓരോ ആയത്തിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അതിപ്രകാരമാണ്:
1: قُلْ يَا أَيُّهَا الْكَافِرُونَ
2: നബിയെ പറയുക, അവിശ്വാസികളെ,
1: لَا أَعْبُدُ مَا تَعْبُدُونَ
2: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല,
1: وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ
2: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല,
1: وَلَا أَنَا عَابِدٌ مَا عَبَدْتُمْ
2: നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല,
1: وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ
2: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല,
1: ലക്കും ദീനുക്കും വലിയദീൻ
2: നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതവും.
0: വിശുദ്ധ ഖുർആനിലെ 109 അധ്യായം സൂറത്തുൽ കാഫിറൂൻ, അതിൻ്റെ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം അതിൻ്റെ പദാനുപദ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കി. ആയത്തുകൾ അതിൻ്റെ മുഴുവനായ അർത്ഥവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ സൂറത്തിൻ്റെ വിശദീകരണമെന്നോണം പ്രശസ്ത ഖുർആൻ മുഫസ്സിർ നാസിറു സഅദി തൻ്റെ തഫ്സീറിൽ നൽകിയ വിശദീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മലയാള പരിഭാഷയോ വിശദീകരണമോ ആണ് ഇനി നമ്മൾ കേൾക്കുന്നത്. തഫ്സീർ സഅദിയെ അടിസ്ഥാനമാക്കി അതിൻ്റെ പരിഭാഷ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. അദ്ദേഹം നേർപഥം വരികയിൽ തുടർച്ചയായി എഴുതി വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് തഫ്സീർ സഅദിയുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം.
3: സത്യനിഷേധികളോട് വ്യക്തമായും സ്പഷ്ടമായും നീ പറയുക, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അതായത്, അള്ളാഹുവിന് പുറമേ അവർ ആരാധിക്കുന്നവയിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും നീ വിട്ടുനിൽക്കുക. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. കാരണം അള്ളാഹുവിനുള്ള നിങ്ങളുടെ ആരാധന നിഷ്കളങ്കമല്ല, അവനുള്ള നിങ്ങളുടെ ആരാധന ശിർക്ക് അഥവാ പങ്കുചേർക്കൽ ചേർന്നതായതിനാൽ അതിനെ അള്ളാഹുവിനുള്ള ഇബാദത്ത് ആരാധന എന്ന് പറയാവതല്ല. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിലുള്ള ആരാധന അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പിന്നീടുള്ള ആവർത്തനം അറിയിക്കുന്നത്. ആരാധന അള്ളാഹുവിനായി തീരാനുള്ള അനിവാര്യമായ വിശേഷണത്തെയാണ് തുടർന്നുള്ള ആവർത്തനം വ്യക്തമാക്കുന്നത്. അതിനാൽ ഇവിടെ രണ്ടു സംഘങ്ങളെ വേർതിരിക്കുകയും രണ്ടു വിഭാഗങ്ങളുടെയും വ്യതിരക്തത വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞത്. ഇതേ ആശയം തന്നെയാണ് മറ്റു രണ്ടു സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നത്. ഖുൽ കുല്ലുൻ യഅ്മലു അലാ ശാക്കിലത്തിഹി, പറയുക, എല്ലാവരും അവരവരുടെ സമ്പ്രദായമനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആനിലെ 17-ാമത്തെ അധ്യായം 84-ാമത്തെ വചനം. അൻതും ബരീഊന മിമ്മാ അഅ്മലു വ അന ബരീഉ മിമ്മാ തഅ്മലൂൻ, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും വിമുക്തനാണ്. ഖുർആൻ 10-ാമത്തെ അധ്യായം 41-ാമത്തെ വചനം.
0: 109-ാം അധ്യായം സൂറത്തുൽ കാഫിറൂനിന് തഫ്സീറു സഅദിയിൽ അതിൻ്റെ വിശദീകരണമായി നൽകിയ ഭാഗമാണ്, അതിൻ്റെ പരിഭാഷയാണ്, അതിൻ്റെ വിശദീകരണമാണ് മലയാളത്തിൽ നാം കേട്ടത്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സമയത്ത് അടുത്ത സൂറത്തിൻ്റെ വിശദീകരണവുമായി നമുക്ക് കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅദി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണം. അബ്ദുറഹ്മാൻ നാസർ സഅദിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: മനുഷ്യൻ്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യൻ്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് നബീൽ അർ റിഫായ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.